0: ജീവിതമെന്നത് കാത്തിരിപ്പും മറവിയുമാണ്. അനുഭവിക്കുന്ന നിമിഷങ്ങൾ അടുത്ത നിമിഷം ഓർമ്മയാണ്. സന്തോഷിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളുകളിൽ എവിടെയോ ഇരുന്ന് ചിന്തിക്കുമ്പോൾ സന്തോഷമോ വേദനയോ നൽകുന്ന ഓർമ്മകളായി മാറ്റപ്പെടുന്നു എന്ന് നമുക്കറിയാം. വീണ്ടും ചിലതിനെയൊക്കെ തേടി കാത്തിരിക്കുകയാണ് നാം ജീവിതത്തിൽ. കാത്തിരിക്കുന്നത് എപ്പോഴും വേദനയാണ്. അത് ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും. ഇഷ്ടപ്പെട്ട ഒരാൾ വരാനുണ്ടെന്ന് കാത്തിരിക്കൽ, പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വാഹനം കാത്തിരിക്കൽ, നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തൊഴിലാകട്ടെ, ഒരു കുഞ്ഞാകട്ടെ, ഒരു വീടാകട്ടെ, ആരോഗ്യമാകട്ടെ, എന്തും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് അല്പം വേദനയാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നാം പറയാറുണ്ടത്, വല്ലാതെ ഒന്നിനും വേണ്ടി കാത്തിരിക്കാതെ മറക്കുന്നതല്ലേ നല്ലതെന്ന്. പക്ഷേ മറക്കുന്നത് അതിനേക്കാളും വേദനയാണ്. ചില പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് യാത്രയാകാറുണ്ട്. അവർ പോയതിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് മറക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറയുന്നവരോട് നമുക്ക് ദേഷ്യവും തോന്നാറുണ്ട്. ചുരുക്കത്തിൽ കാത്തിരിക്കുന്ന വേദന പോലെ തന്നെയാണ് മറക്കുന്ന വേദനയും. എന്നാൽ ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള വേദനയുണ്ടല്ലോ, അതാണ് ഏറ്റവും ക്രൂരമായ വേദന. കാത്തിരിക്കണോ മറക്കണോ, ആ വേദനയ്ക്ക് ഉത്തരം നൽകുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നന്മയായ പ്രവൃത്തികളുമാണ്. ആ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും നാം ഏതെങ്കിലുമൊക്കെ ഒരു ശക്തിയിൽ സമർപ്പിതമാകുമ്പോൾ ഇതിലെന്തൊക്കെയോ സംഭവിക്കും. ഒന്നെങ്കിൽ ആ കാത്തിരിപ്പിന്റെ മാധുര്യം വേറൊരു തലത്തിലേക്കെത്തും, അല്ലെങ്കിൽ മറവിയുടെ വേദന മറ്റൊരു നന്മയ്ക്ക് വഴിതെളിക്കും. ഏതായാലും ഈ രണ്ടു വേദനയും അനുഭവിക്കാതെ, അല്ലെങ്കിൽ മൂന്നാമത്തെ വേദന ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നാതെ നമുക്ക് മുന്നോട്ടു പോകാനാവില്ല. തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായരംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായരംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ജെ പി നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് എൻ ടി എ അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സിസിടിവി നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കുമേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും എൻ ടി എ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർകോട് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1-ൽ നിന്ന് 400-ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജിത് തിലക് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവവൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 അടച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ
7: നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൗരന്റെ മൗലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
8: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വരിൽ നടക്കുന്ന പശ്ചിമബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: PM കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും.
9: പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദ്രക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻ ടി എ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
9: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
11: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
9: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യമന്ത്രാലയം പ്രതികരിച്ചു. എൻഡിഎ നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ

0: സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മൊറോക്കോ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു.
1: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ

വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

യെസ്, ഗുഡ് മോർണിംഗ്. ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. നമ്മൾ കുറെ നാളായില്ലേ ഇങ്ങനെ ഗ്രീറ്റിംഗ്സിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് അല്ലേ. എല്ലാവരും രാവിലെ തന്നെ നല്ല ഓട്ടത്തിലാണ്, കറക്റ്റ് സമയത്ത് ഓഫീസുകളിൽ എത്താനോ സ്കൂളുകളിൽ എത്താനോ ഒക്കെ ഉള്ള ഒരു ഓട്ടത്തിലാണ്. ഞാനും ആ ഒരു ഓട്ടത്തിലായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് വരുന്ന വഴിക്ക് ഒരു വലിയൊരു ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നു. പക്ഷെ ആരും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാനും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കും നേരെ ഓഫീസിൽ എത്തണം, എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ധൃതിയിൽ ഞാനും ഇനി പോരുന്നു. പലതും നമ്മൾ ഈ ഒരു ഓട്ടത്തിനിടയിൽ കണ്ടില്ലെന്ന് വരുന്നുണ്ട്. പലതും മനസ്സിലാക്കുന്നില്ല നമ്മൾ ഈ ഓട്ടത്തിനിടയിൽ അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഓട്ടം എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് സമയത്ത് ഓഫീസിൽ എത്തിയില്ലെങ്കിൽ ഓഫീസിലെ അവരുടെ വായിരിക്കുന്ന എല്ലാം കേൾക്കുമെന്നുള്ള പേടി. അതെ, പേടിയാണ് നമ്മളെ കൊണ്ട് പലരെ കൊണ്ടും പലതും ചെയ്യിപ്പിക്കുന്നത്. ശരിക്കും പേടി എന്ന് പറയുന്നത് ശരിക്കും 2-3 മിനിറ്റുകൾ മാത്രം നീണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരു സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാൻ പോലും നമുക്ക് പേടിയാണ്. ഒരു 2 വാക്ക് സംസാരിക്കാൻ പോലും നമുക്ക് പേടിയാണ്. ഒരു 4 ആൾ കൂടുന്ന ഒരിടത്ത് എഴുന്നേറ്റ് എന്ന് ഞാൻ ഇങ്ങനെ എനിക്കിത് ഇങ്ങനെ പറയാനൊക്കെ എല്ലാവർക്കും പേടിയാണ് അല്ലേ. സ്റ്റേജ് ഫിയറിങ് ഒരു വലിയ ഒരു നമ്മൾ മറികടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ 2-3 മിനിറ്റുകൾക്ക് വേണ്ടി നീണ്ടു നിൽക്കുന്ന ഒരു പേടി കാരണം നമ്മൾ നമ്മുടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ പലപ്പോഴും പാഴാക്കുന്നുണ്ട്. യെസ്, ഞാൻ പോലും അങ്ങനെയായിരുന്നു. ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് എനിക്കും പേടിയായിരുന്നു, എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെയുള്ളൊരു പേടി. അതെ, ആ പേടി കാരണമാണ് നമ്മൾ പലതും ചെയ്യുന്നതും അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നതും. നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേടി ഉണ്ടെങ്കിൽ ആ പേടിയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കൂ. അതിന് സംസാരിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-0092. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ പേടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കഥകൾ പറയാനായിട്ട്. ഓക്കേ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാമായ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെയുള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പേടി കാരണം നമുക്ക് കിട്ടിയ പല അവസരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കും അല്ലേ. ജീവിതത്തിലെ പല വാതിലുകളും അടഞ്ഞു കിടക്കുന്നത് കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അവ തുറക്കാൻ നാം ഭയപ്പെടുന്നത് കൊണ്ടാണ്. എന്താകും പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും എന്ന ചോദ്യങ്ങൾ മനസ്സിലെങ്കിലും നിറയുമ്പോഴാണ് നമ്മുടെ മുന്നിലെ നല്ല നല്ല അവസരങ്ങൾ നമ്മൾ നിശബ്ദമാക്കി കടന്നു പോകുന്നത്. പിന്നീട് ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ വേദന ഒരിക്കൽ തോന്നിയ പിന്നെ പേടി വലുതാകും ഇങ്ങനെ കടന്നിങ്ങനെ ഇങ്ങനെ ആ പേടി. അതായത് നമ്മളിപ്പോൾ ആ നമുക്ക് കിട്ടിയ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടല്ലോ, നഷ്ടപ്പെടുത്തിയ ആ ഒരു വേദന ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വീണ്ടും അറിവ് വന്ന് നമുക്ക് അത് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് പിന്നീട് വന്നു കഴിഞ്ഞാൽ ആ വിഷമം നമുക്ക് പിന്നെ മാറില്ല. ഒരിക്കൽ തോന്നിയ ആ പേടി വലുതാകും, കാരണം പരാജയങ്ങൾ നമ്മളെ പാഠങ്ങൾ എപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കാതെ വിട്ടുകളഞ്ഞ അവസരങ്ങളുണ്ടല്ലോ, അത് എന്നിങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് മനസ്സിലിങ്ങനെ നിലനിൽക്കും. അതുകൊണ്ട് പേടിയില്ലാതാകുന്നത് വരെ കാത്തിരിക്കരുത്. പേടി ഉണ്ടാകും, പക്ഷേ മുന്നോട്ട് നടക്കുക നമ്മളെപ്പോഴും പഠിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്നിങ്ങനെ പഠിക്കുന്ന പലരും വീടുകളിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാനും വീടിൻ്റെ വീട്ടിൽ നിന്നാണ് പ്ലസ് ടു വരെ പഠിച്ചത്. നമ്മൾ സേഫ് സോണാണ് നമ്മുടെ വീട് എപ്പോഴും അല്ലേ. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഒരു നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തു പോയി പഠിക്കണം, കാരണം അന്നേരത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കും, ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകാൻ പഠിക്കും. ചിലർ വീട്ടിൽ നിന്ന് പഠിക്കുന്നവരിതൊക്കെ പഠിക്കും. ഞാൻ എന്നെ വെച്ച് ഞാൻ പറയുകയാണ്, കാരണം ഞാൻ അങ്ങനെ വീട്ടിൽ പാത്രം കഴുകുന്ന ഒരാളല്ലായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രം കഴുകുന്ന ഒരാളല്ലായിരുന്നു. ഫുഡ് വയ്ക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ പുറത്തു പോകുന്നു പഠിച്ച സമയത്ത് ഇതെല്ലാം ഞാൻ പഠിച്ചു. ആദ്യമായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി, കഴിച്ച പാത്രം ഞാൻ കഴുകി വെച്ചു, പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കാൻ തുടങ്ങി, അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ പലരോടും, അതായത് നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ആൾക്കാരോടും ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഒരു വേദിയിൽ പോയി ഇങ്ങനെ സംസാരിക്കും. ഇപ്പം ഈ മൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ പോലും ഞാൻ പ്രാപ്തനായത് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ പുറത്തു പോയിന്ന് പഠിച്ചത് കൊണ്ടായിരിക്കാം എനിക്കെന്ന് തോന്നുന്നു. കാരണം ഒരു എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളടുത്ത് പോയി ഞാൻ സംസാരിക്കാൻ എനിക്ക് പേടിയുള്ള ഒരാളായിരുന്നു. അങ്ങനെ പലർക്കും അങ്ങനെ ഒരു പേടി കാണും, ഇങ്ങനെ ഒരാളടുത്ത് പോയി സംസാരിക്കാൻ. ഇപ്പോൾ വഴി കാണുന്ന ഒരാടുത്ത് ഒരു വഴി ചോദിക്കാൻ പോലും നമുക്ക് പേടിയുള്ള ആൾക്കാരുണ്ട് പലപ്പോഴും. ഇപ്പം എൻ്റെ ഒരു അനിയൻ, അവനാണെങ്കിൽ ഇതേപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പം അവനടുത്ത് ഞാൻ ചോദിച്ചു, നിനക്ക് ഇനി എന്ത് പഠിക്കാൻ? അന്നേരം പറയാം, എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇന്ന് എന്തെങ്കിലും പഠിക്കണമെന്നുള്ള ആഗ്രഹമാണ് എന്ന് അവൻ പറഞ്ഞു. കാരണം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആണെങ്കിൽ പോലും അവൻ പറയുന്നത് എൻ്റെ ഒരു കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, കാരണം അവരൊക്കെ ആയിട്ട് എനിക്ക് പോവാലോ എന്നും പോവാലോ എന്നുള്ള രീതിയിലാണ്. ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് പോയി പഠിക്കുക. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ പല കൂട്ടുകാരെ നമ്മൾ കണ്ടുമുട്ടും, പല ആൾക്കാരായിട്ട് നമുക്ക് ഇടപഴകാൻ പറ്റും, പല സൗഹൃദങ്ങളായിരിക്കും പലപ്പോഴും കിട്ടുന്നത്, പല ഭാഷകൾ, പല സ്ലാങ്ങുകൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ ഇതേപോലുള്ള നിങ്ങൾക്ക് പേടി കാരണം മാറ്റിവെച്ച കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കൂ. ഇത് നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഓ, കോള് കട്ടായിപ്പോയി. വിഷമിക്കേണ്ട, നിങ്ങൾ വീണ്ടും വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. ഞാൻ നമ്പർ ഒന്നും കൂടെ പറയാം, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: യെസ്, നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർ ജെ നിധിനാണ്. നമ്മളങ്ങനെ പേടിയെ കുറിച്ച് കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു പുലരി കൂടി പിറന്നിരിക്കുന്നു. ഇന്നലത്തെ വീഴ്ചകളെ ഓർത്ത് വിഷമിക്കാതെ ഇന്നത്തെ ഓരോ നിമിഷത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ കാണാൻ നമുക്ക് സാധിക്കട്ടെ. കഠിനാധ്വാനവും അചഞ്ചലമായ ആത്മവിശ്വാസമാണ് ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറ. ഉയരങ്ങൾ കീഴടക്കാൻ വലിയ സ്വപ്നങ്ങൾ കാണുക, അത് യാഥാർത്ഥ്യമാക്കാൻ ഓരോ ചൂടും കരുത്തോടെ മുന്നോട്ട് വയ്ക്കുക. സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു നല്ല ദിവസം ഏവർക്കും നേരുന്നു എന്ന് ഷാജാനിക്ക പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനും അതുതന്നെയാണ് ഷാജാനിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ ചുവടും കരുത്തിട്ട കാലോടുകൂടി നമുക്ക് മുന്നോട്ട് വയ്ക്കാമെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ഖേദിക്കുന്ന പല കാര്യങ്ങളും ചെയ്ത തെറ്റുകളായിരിക്കത്തില്ല, ചെയ്യാതെ വിട്ട പല കാര്യങ്ങളുമാണ് അല്ലെ. പല നല്ല നല്ല അവസരങ്ങളുടെയും മുന്നിലെത്തും, പക്ഷേ എനിക്കത് പറ്റില്ല, ഞാൻ തയ്യാറല്ല, പരാജയപ്പെട്ടല്ലോ, എന്ത് ചെയ്യും എന്ന പേടി നമ്മളെ പിന്നോട്ട് വലിക്കും. പിന്നീട് മറ്റൊരാൾ ആ ഒരു അവസരം ഉപയോഗിച്ച് വിജയത്തിലെത്തുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്ക് ഒരു കുത്തൽ, ഒരു വേദന ഉണ്ടാവും. ഓ, നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്താണ് അവൻ നിൽക്കുന്നതെന്ന്. പക്ഷേ നമ്മളെ അന്ന് തടഞ്ഞ സാഹചര്യങ്ങളല്ല, നമ്മുടെ പേടിയായിരുന്നു. പേടി ഒരു മതിലാണ്, ധൈര്യം അതിലേക്കുള്ളൊരു വാതിലും. മതിൽ നിങ്ങൾ ചാടണ്ട, ധൈര്യം കാണിച്ച ആ വാതിൽ തുറന്ന് നിങ്ങൾ മുന്നോട്ട് നടക്കുക. ഒരു കപ്പൽ തുറമുഖത്ത് നിൽക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമാണ്. പക്ഷേ കപ്പലുകൾ നിർമ്മിക്കുന്നത് തുറമുഖത്ത് നിൽക്കാനല്ല, അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ സുരക്ഷിതമായി മാത്രം ജീവിക്കാൻ ശ്രമിച്ചാൽ പുതിയ അനുഭവങ്ങളും അവസരങ്ങളും വിജയങ്ങളും നമ്മളെ തേടിയെത്തില്ല. പേടി നമ്മളെ സുരക്ഷിതരാക്കും, പക്ഷേ ധൈര്യമാണ് നമ്മളെ വളർത്തുന്നത്. അതെ, നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. ഓരോ ചൂടും ഉറച്ച കാലോടുകൂടി നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. പലപ്പോഴും നമ്മൾ വീണുപോകും പല സാഹചര്യങ്ങളിലും. ഇപ്പം നമ്മൾ കാണാറില്ലേ ഓരോ ഇപ്പം ഒരു സിനിമ ഒരു ഇപ്പം തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർ തന്നെ, അവർ ആദ്യമേ ഇട്ട വീഡിയോ ഒന്നും ഇത്രയൊക്കെ വ്യൂസോ അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സോ ഒന്നും അവർക്കില്ല. അവർ ചെയ്ത പല യൂട്യൂബേഴ്സിൻ്റെയും ഇപ്പം ഫേമസായ പല യൂട്യൂബേഴ്സിൻ്റെയും ഫസ്റ്റ് വീഡിയോ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വല ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ലാതെ ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ അവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെയാണ് നമ്മൾ ആദ്യമേ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇപ്പം തന്നെ ഒരു പാട്ട് പാടാനായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിച്ച ഒരു ടിപ്പ് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതേപോലെ പാട്ട് പാടാനായിട്ട് സ്റ്റേജിൽ കയറുകയെന്ന് വെച്ചു. അപ്പം ഇതേപോലെ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർ പാട്ട് അറിയാവുന്നവരായിരിക്കും അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ ജഡ്ജസായിട്ടുള്ളവരായിരിക്കും. അപ്പം ഇതേപോലെ ഓക്കെ, ഞാൻ കഥ പറയാം. അവിടേക്ക് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: വിനീത.
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കാസർഗോഡ്.
0: കാസർഗോഡ്, ഓക്കെ. വിനീത, നമ്മുടെ ടോപ്പിക് ഇന്നത്തെ കേട്ടോ?
1: കേട്ട്.
0: ആ അപ്പം വിനീത പറഞ്ഞോളൂ, വിനീതിന് ഇങ്ങനെ പേടി കാരണം മാറ്റി വെച്ച എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അവസരങ്ങൾ മിസ്സാക്കിയത്? ഇന്റർവ്യൂസ്. ആ അവസരങ്ങൾ പറയൂ, എന്തൊക്കെയായിരുന്നു?
1: പൊതുവെ നമ്മളിങ്ങനെ ഇന്റർവ്യൂട്ട് ആണല്ലോ.
0: ഇന്റർവ്യൂട്ട് ആണോ ഇത്? ഓഹോ, ആ അങ്ങനെ
1: ഇന്റർവ്യൂട്ട് ആയതുകൊണ്ട് എന്റെ കുറച്ച് ഇത്
0: പോവാതിരുന്ന് മിസ്സാക്കിയാണോ? ഒന്ന് പോയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനായിരുന്നു
1: പോവാതിരുന്നോ?
0: അത് കാണുമ്പോ അവര് പറയാ, ശരി, നിന്റെ സേവനം ഞങ്ങൾക്ക് പെരുത്ത നന്ദിന്ന് പറഞ്ഞു. ഏതെങ്കിലും അവസരങ്ങൾ വിനീത് ഈ പേടി മാറ്റി വെച്ചിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടോ?
1: ചെയ്തിട്ടുണ്ട്.
0: അത് അതെന്താണ്, അത് പറയൂ.
1: അത് നമ്മ ഇത് പഠിക്കുമ്പോ തന്നെ ഒരു കോഴ്സിന് പോയി, ഈ ലോജിസ്റ്റിക്സിന്റെ. ഫസ്റ്റ് ടൈം നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാ ആൾക്കാർ ഞാൻ കാസർഗോഡാണ് മലപ്പുറം പോയത്. അവിടെ ഒത്തിരി പറഞ്ഞു കാസർഗോഡ് നല്ല ആൾക്കാരുണ്ട്, കുഴപ്പമില്ല, എല്ലാരും വരും. അങ്ങനെ ഞാൻ എത്തിട്ടാകുമ്പോ അവര് കാസർഗോഡ് ആരും ഉണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം തന്നെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ നിന്ന്,
0: അന്ന് തന്നെ തിരിച്ചു പോരാണ്ട് തയ്യാറെടുത്ത്.
1: പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ പോയി, പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി ഒന്ന് നോക്കാൻ വേണ്ടിട്ട്. അവിടുത്തെ സാറന്മാരുമായിട്ടുള്ള സെറ്റായി,
0: ഫ്രണ്ട്സ് ഒക്കെ പുതിയ പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ ഞാൻ എടുത്ത തീരുമാനൊക്കെ മാറ്റി. അങ്ങനെ ആ കോഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നിടാം.
1: കംപ്ലീറ്റ്
0: ചെയ്ത്. ഇപ്പൊ ആ ഫ്രണ്ട്സിനെ ഒക്കെ കാണാറുണ്ടോ?
1: കാണാറുണ്ട്.
0: കാസർഗോഡ് ഒന്നുള്ള ആരും ഇല്ലായിരുന്നല്ലേ?
1: കാസർഗോഡ് വന്നിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാള്.
0: അങ്ങനെ ആ പേടി മാറ്റി വെച്ചാണ് വിനീത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? പലപ്പോഴും നമ്മളെ, ഞാൻ നേരത്തെയും പറഞ്ഞു വിനീത, ഇതേപോലെ നമ്മള് പേടി അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ വീടുകളിൽ എപ്പോഴും നമ്മള് സേഫ് സോൺ ആണ് നമ്മുടെ വീട് അല്ലേ? ഈ സേഫ് സോണിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ നമ്മള് പല കാര്യങ്ങളും പഠിക്കൂ. വിനീതിന് അങ്ങനെ തോന്നിട്ടുണ്ടോ? ഓക്കെ വിനീതെ, വിളിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്.
1: ഓക്കെ
0: വിനീത്, വിനീത് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ ശരി വിനീത, അപ്പൊ നല്ലൊരു ദിവസം നേരിയാണ് വിനീത് കേട്ടോ. ഓക്കെ ശരി. ഓക്കെ ശരി. അപ്പോൾ വിനീതായിരുന്നു നമ്മളെ വിളിച്ചത്. വിനീത് ഇതേപോലെ പേടി മാറ്റി വെച്ചിട്ട് വിനീത് ഒരു കോഴ്സ് ഫുൾഫിൽ ചെയ്തു എന്നാണ്, കംപ്ലീറ്റ് ചെയ്തു എന്നാണ് വിനീത് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ പേടിയൊക്കെ മാറ്റി വയ്ക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്യൂ. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ ഒരു ടിപ്പാണ്. അപ്പം ഞാൻ പാട്ട് പാടാൻ പോകുമ്പോൾ ഇതേപോലെ എൻ്റെ ഇപ്പം സ്റ്റേയിൻ ഫ്രണ്ടിൽ ഇപ്പം നല്ല നല്ല വൃത്തി പാട്ട് പാടുന്ന ആൾക്കാർ കാണും, പാട്ടുകളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ കാണും, പഴയ പാട്ടുകളെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണും, ചിലപ്പോൾ ജഡ്ജസ് കാണും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെല്ലാം പൊട്ടന്മാരാണ്, അതായത് ചെവി കേൾക്കത്തില്ല, അല്ലെങ്കിൽ കണ്ണുകാണാക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ചുമ്മാ ചിന്തിക്കുന്നതാണ്. കാരണം നമുക്കൊരു ധൈര്യം കിട്ടണമല്ലോ, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കും. എന്നിട്ട് ഞാൻ പോയി ഒന്ന് പാടും. പക്ഷേ ഇങ്ങനെ പാടുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുക കഴിഞ്ഞാൽ ഇച്ചിരൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി അടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചിരൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വിളിച്ച് പറയൂ. പറയാനുള്ള നമ്പർ ഇതാണ്, 9544 7001 2. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: സ്റ്റേ ട്യൂൺ എൻ റേഡിയോ 91.2.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.

0: യെസ് വെൽക്കം ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാമായ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നമ്മൾ പേടിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നു. ഹായ് നിതിൻ, ഇന്ന് തെരുവിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആഹാരം കൊടുത്തുകൊണ്ട് ജന്മദിനം ആഘോഷിക്കുന്ന ഷൈനാസ് മോക്ക് ഒരാശംസകൾ അറിയിക്കുമോ, നിതിൻ ഒന്ന് വായിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതെന്താ ചേട്ടാ, എന്നെ ഒരു അന്യനെ പോലെ കടന്ന്? ഓഫ് കോഴ്സ് ഞാൻ വായിക്കത്തില്ലേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഷൈനാസ് മോക്ക് ആർ ജെ നിതിൻ്റെ വക ഒരായിരം ജന്മദിനാശംസകൾ നേർന്നിരിക്കുകയാണ്. കുറേ ഇതേപോലെ കുറേ ബർത്ത്ഡേകൾ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എൻ്റെ വകയും എൻ്റെ റേഡിയോ 91.2 എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെയും വക ജന്മദിനാശംസകൾ നേരുകയാണ്. ഇൻഷാള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ആരോഗ്യ എന്താണ് പറയാൻ മറന്നുപോയി. നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ടായതിനോടൊപ്പം സിബിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് നമ്മുടെ വിജയണ്ണൻ ഫാൻസായിട്ടുള്ള മറ്റേ ഒരു ചേട്ടനുണ്ടല്ലോ, ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണോ ചേട്ടൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. ആ ചേട്ടനെയാണ് എനിക്ക് ഓർമ്മത്. ജീവിതത്തിൽ ചില ട്രെയിനുകൾ ഒരിക്കൽ മാത്രമേ സ്റ്റേഷനിൽ നിർത്തൂ. കയറണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ കൂടുതൽ സമയമെടുത്താൽ നമ്മളെ കാത്തു നിൽക്കില്ലത്. പല അവസരങ്ങളും അങ്ങനെയാണ്. പേടി കാരണം നമ്മൾ മടിച്ചു നിൽക്കുമ്പോൾ സമയം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് ചിലപ്പോൾ വിജയിക്കാനുള്ള ധൈര്യത്തെക്കാൾ ശ്രമിക്കാനുള്ള ധൈര്യമാണ് വേണ്ടത് എന്നാണ് സിബി പറഞ്ഞിരിക്കുന്നത്. അതെ, ദ ഓപ്പർച്യൂണിറ്റി ക്യാൻ ബി യൂസ്ഡ് ടു വൈസ്ലി എന്നാണ്. നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതെ, പലപ്പോഴും നമ്മളൊരു ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ക്യാഷ് പ്രൈസ് ആയിരിക്കും അല്ലെങ്കിൽ ട്രോഫി ആയിരിക്കാം. ഇത് മാത്രമല്ല, വിജയം തോൽവിയൊക്കെ വെറും ആവേശികം മാത്രമാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം ഒരു 10 പേര് നിൽക്കുന്നതിനകത്ത് ചിലപ്പം അതിലൊരു 3 പേരായിരിക്കും ആ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ ആ പേടിയെ തോൽപ്പിക്കുന്നത്. ഞാൻ അതായത് ഒരു വലിയൊരു ക്രൗഡിൻ്റെ മുന്നിലൂടെ നിങ്ങൾ നടന്ന് ഒരു സ്റ്റേജിൽ വന്നിരിക്കുന്ന പാട്ട് പാടുന്ന കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് മോനെ.
0: ഗുഡ് മോർണിംഗ്, ഇത് ആരാണ് സംസാരിക്കുന്നത്? പുഷ്പല്യമ്മ. എവിടുന്നാണ് വിളിക്കുന്നത്? തഴവായിൽ നിന്ന്. പുഷ്പല്ലി അമ്മയ്ക്ക് ഇതേപോലെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ, പേടി കാരണം അന്ന് ചെയ്യാതെ പോയ എന്തെങ്കിലും കാര്യങ്ങൾ?
1: മോനിപ്പോ പറഞ്ഞ ടോപ്പിക്ക് കേട്ടപ്പോ എന്നോട് വിളിക്കണോ പേടിച്ച് ആരെങ്കിലും നമ്മൾ പറയുന്ന കേട്ട് നമ്മളെ നടക്കേണ്ട് പറയുവോ?
0: എന്തിനാ പേടിക്കുന്നേ?
1: ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുക മോനെ. അതുപോലെ തന്നെ മോ പറഞ്ഞൊക്കെ കേട്ടപ്പോഴേ ഓരോ കുട്ടികളും ഇങ്ങനെ തന്നെ പഠിക്കണം. വീട്ടിലൊന്നും ചെയ്യാതെ, പാത്രം കഴുകാതെയും മേടിക്കാതെയും അമ്മയെ സഹായിക്കാതെയും ഒക്കെ ചെയ്ത പിള്ളേരൊക്കെ പുറത്തൊക്കെ പോയി എല്ലാം ചെയ്ത് പഠിക്കുമ്പോ എന്ത് സന്തോഷമായിരിക്കും അമ്മമാർക്ക്.
0: അതെ അതെ, അതായത് ലീവിന് വരുമ്പോഴായിരിക്കും അമ്മയൊക്കെ ഞെട്ടുന്നത്. ഇപ്പം പാത്രം
1: അമ്മയായിരിക്കാ, ഇനിയിപ്പോ അവർക്കൊരു ഫാമിലി ആയാലും കുഴപ്പമൊന്നും ഇല്ല.
0: അവർ ജീവിച്ചു പോകും,
1: അവര് വിജയിച്ചു പോവും. എന്നിട്ടൊന്നും അറിഞ്ഞുവിടാങ്കില് എന്റെ മോൻ മിടുക്കനാന്നൊക്കെ പറയാം. പിന്നെ പേടിയില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമോ മോനെ? എല്ലാം പേടിയാണ്. നമ്മളെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒക്കെ ഒരു പേടിയില്ലാതെ നമ്മളെ ജീവിതത്തിൽ ഒരു അനുഭവങ്ങളും ഇല്ല.
0: അതെ അതെ,
1: നമുക്ക് എല്ലാം പേടി. ആദ്യം പേടിച്ചോണ്ടായിരിക്കും നമ്മൾ ഏത് കാര്യങ്ങളും മുമ്പോട്ട് ഇറങ്ങുന്നത്. പിന്നെ ഒരു ധൈര്യം, പിന്നെ അത് ചെയ്ത് വിജയിച്ചു കഴിയുമ്പോ നമുക്കത് അത് വിജയിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ നമ്മൾ ഇറങ്ങിത്തിരിച്ച്
0: സന്തോഷം
1: വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരുടെയും മനസ്സിലൊരു ഭയം ഉണ്ടല്ലോ, എന്തിനും ഏതിനും ഒരു ഭയം ഉണ്ട്. ആ ഭയത്തിലൂടാണ് എല്ലാരും ഓരോ കാര്യങ്ങളും ചെയ്ത് വിജയിച്ചു വരുന്നത്. പിന്നെ മോൻ കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നല്ലോ.
0: ഇല്ലായിരുന്നു.
1: ഞാന് പിന്നെ ഐശ്വര്യ കൂടെ ഉള്ളായിരുന്നു. ശനിയാഴ്ച ഉള്ളായിരുന്നു, ഞായറാഴ്ച ഇല്ലായിരുന്നല്ലേ. ഞാനും ചെറിയൊരു പാട്ട് പാടട്ടെ?
0: പാടിക്കോ. നമ്മൾ പാടണം, നമ്മളിങ്ങനെ പേടി മാറ്റി വെച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്.
1: പേടി ആയതുകൊണ്ടാ പാടാത്തത്.
0: ആണല്ലേ, പാടിക്കോ.

0: ചൂടുന്ന മരതകമാണിക്ക മണിയാണോ അനുരാഗദാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുണി ആരുണി ദേവദേ.
1: സൂപ്പർ സൂപ്പർ.
0: ഹലോ,
1: ഇതേപോലെ പാടണം. നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കാതെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മള് എല്ലാം ഉപയോഗിക്കണം. ഇപ്പൊ ഒരു വീടിന്റെ അടുത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ പോയാൽ പാടിക്കണം. ആരും ഒന്നും പറയാനൊന്നുമില്ല, ഞാൻ പറയുന്ന ആരല്ലെങ്കിലും പറയാന്.
0: ഞാൻ
1: പറഞ്ഞു അമ്മ പാടിക്കോളാൻ പറഞ്ഞു.
0: എവിടെ പോയിരുന്നാലും പാടിക്കോളാനാ പറഞ്ഞേക്കുന്നത്.
1: പാട്ട് പാടുന്നതിന് ആരും വഴക്കൊന്നും പറയുന്നൊന്നുമില്ല.
0: വഴക്ക് പറയത്തില്ല, പോലെ പേടിച്ച് പേടിച്ചല്ലേ നമ്മളിപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്.
1: എല്ലാം നമുക്കറിയാവുന്ന മനുഷ്യരല്ലേ അമ്മേ, അവരാരും ഒന്നും പറയത്തൊന്നുമില്ല.
0: ഒന്നുമില്ല, നമുക്ക് അക്ഷരം അറിയാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു
1: പാടാവുന്നെ.
0: ശരി പോലെ
1: നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.
0: ഞാൻ മോനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തിരക്കിട്ട് ഓടി വന്നതാന്നൊക്കെ കേട്ട്.
1: ഓക്കെ അമ്മേ, ശരി. അപ്പൊ പുഷ്പവല്ലി അമ്മയാണ് നമ്മളെ വിളിച്ചത്. അമ്മ ഇതേപോലെ പേടി ഉണ്ടെങ്കിലും അമ്മ നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നിരിക്കുകയാണ്. അതെ, ഇതേപോലെയാണ്. ഇതാ നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ മോനെ, നമസ്കാരം.
1: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? വിജയമ്മ. പറഞ്ഞോളൂ അമ്മക്ക് ഈ പേടി.
2: മോനെ ഞാനൊന്ന് പറയാം. പുഷ്പവല്ലി അമ്മയ്ക്ക് പാട്ട് കേട്ടത് ഏറ്റവും സൂപ്പർ.
1: പേടിയായിരുന്നു കേട്ടോ.
2: അങ്ങനെ പേടിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യന് എപ്പോഴും ഉള്ളിലൊരു കഴപ്പാട് വേണം. ഇല്ലെങ്കിൽ നമ്മള് ആരും ഇല്ലാതായിപ്പോ.
1: അതെ, എന്തിനൊക്കെ പേടിക്കണല്ലേ നമ്മള്.
2: പേടിക്കേണ്ടതൊക്കെ നമ്മള് പേടിക്കണം മോനെ, അല്ലാതെ നമ്മള് അല്ലാതെ ജീവിതത്തിൽ പോകരുത്. പേടിക്കേണ്ടവരെയും ഭയക്കേണ്ടവരെയും ഒക്കെ ഭയക്കണം, ബഹുമാനിക്കണം. കാവിലായി മോൻ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ വിളിച്ചതില്ല വിചാരിച്ചു. എനിക്ക് പുഷ്പല്ലിയുടെ പാട്ട് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അടിപൊളിയായത് കൊണ്ട്. അപ്പൊ ഞാൻ കൂടെ എത്ര ജോലിയായാലും ഒന്ന് വിളിക്കാമെന്ന്
1: വെച്ചതാ.
2: എനിക്കും അത്രയ്ക്ക് ഒന്നും പോരാ മോനെ, ഞാനൊക്കെ എപ്പോഴും ദാസം മുട്ടി നടക്കുന്നവര്. എനിക്ക് അല്ലെങ്കിലും ഞാൻ സിനിമയുമായിട്ടൊന്നും വലിയ കാഴ്ചയില്ല.
1: എന്റെ
2: ഏക സ്വപ്നം എന്ന് പറയുന്നത് റേഡിയോ മാത്രമേ
1: ഉള്ളൂ.
2: ഞാൻ അതിൽ നിന്നാണ് ഒരുപാട് പഠിച്ചത് കാര്യങ്ങളും. പിന്നെ എന്റെ റേഡിയോ ഒരുപാട് അറിവ് തന്ന്. പിന്നെ ഞാൻ കോടീശ്വരം പരിപാടി കാണും. പിന്നെ ചെറിയ ചെറിയ കഥകളൊക്കെ ഞാൻ ഇരുന്ന് കാണും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില അറിവുകള് എനിക്ക് വലിയ സന്തോഷമാണ്. അതേ ഞാൻ മക്കളെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ ചെറുതായിട്ട് ഒരു ഡയറിയൊക്കെ ഇങ്ങനെ എഴുതും, ജീവിത കഥകള്. ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മോൻ രാവിലെ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. ഒന്നും ചെയ്യാത്ത പിള്ളേരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് സന്തോഷം ഉണ്ടാവത്തോളൂ മോനെ. ഒരു കുടുംബനാഥനും നാഥയൊക്കെ ആയിട്ട് ജീവിക്കുന്ന കാലത്ത് ഏറ്റവും സൂപ്പറായ ഒരു ജീവിതമായിരിക്കും മോനെ. വീട്ടിൽ ഒന്നും ഒരു ഒരു ഉറുമ്പ് ദേഹത്തിരുന്ന് അത് ആരെങ്കിലും അടിച്ചു മാറ്റി കൊടുക്കണം. അങ്ങനെ ജീവിച്ച പിള്ളേരിന്ന് പുറത്തു പോയി അവർ ഉറക്കമൊഴിഞ്ഞ് പരിപാടിക്കുന്നതും അവർ കഴിക്കുന്നതും അവർ ഫോട്ടോ ഇടുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വിഷമിക്കുകയാണ്. എന്റെ സഹോദരൻ ഒരു മോനുണ്ട്, ഒറ്റ മോനേ ഉള്ള. അവനെ വലിയ കുഞ്ഞിയായിട്ട് വളർത്തി അവനെ സഹോദരന്റെ തന്നെ എന്റെ കൊച്ചുമോനെ 26 വയസ്സുണ്ടെങ്കിൽ ഞങ്ങൾ വാരിക്കൊടുക്കും, ചോറ് വാരിക്കൊടുക്കും. മോനെ വേണ്ടെന്ന് പറഞ്ഞ മോനെ മോനെ മോനെ എന്ന് പറഞ്ഞ് ഒരു പിടി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് വാരി കൊടുക്കുവാ. ഇപ്പൊ തനിയെ പരിപാലിക്കുന്നുണ്ട് തന്നെ നാട്ടിൽ പോയി. അപ്പൊ അതേപോലെ ജീവിതം പഠിക്കാൻ ഒരവസരമാണ് മോനെ.
1: അതെ,
2: അത് ഏറ്റവും സൂപ്പറാ. ആരും ഇങ്ങനെ ഒന്നും വീട്ടിൽ അമ്മമാരെയോ മറ്റുള്ളവരെയോ കുടുംബത്തെ സ്നേഹിക്കാതിരിക്കരുത്. പേടി ഭയവും വേണം. അവരെ എപ്പോഴും നമുക്ക് അണ്ണാൻ കുഞ്ഞും തന്നാനായത് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിന്റെ ഉയർച്ചയും കൂടാ മോനെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. പിന്നെ സുഖമാണല്ലോ
1: എല്ലാവരും. അവിടെ വിജയമ്മയ്ക്ക് സുഖമാണോ? അതെന്തോ അങ്ങനെ വയസ്സായെങ്കിലും നമ്മളെപ്പോഴും
2: വയസ്സൊരു നമ്പരാ. പിന്നെ ജീവിതമൊക്കെ ഇങ്ങനെ അങ്ങ് പോന്നു, അതും ഒരു ധൈര്യത്തിന്റെ പുറത്താണോ? ആ ജീവിതത്തിൽ ഒരു ധൈര്യം വേണം.
1: അതെ, പേടിച്ചു പോയി കഴിഞ്ഞാൽ മനുഷ്യനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാ പറയുന്നത്.
2: പോയി മോനെ, നമ്മളെ എടുത്തിട്ട് അടക്കും. ഇത് വീർമാക്കിയൊക്കെ നമുക്ക് ജീവിതത്തിൽ
1: വേണം. സൽമക്കാരെ വാന്ന് പറഞ്ഞ് നമ്മൾ നിക്കണം നെഞ്ചും പിരിച്ച്.
2: പിന്നെ നെഞ്ചടിച്ച് നിന്നാലും ചില കാര്യങ്ങളിൽ നെഞ്ചടിച്ച് നിൽക്കുന്ന നമ്മള് വലുതായിട്ട് മുന്നേ. ഞാൻ മുന്നേറിയ കൂട്ടത്തിലുള്ള ആളാ മോനെ. ഞാൻ പല കാര്യത്തിലും മുന്നേറിയതാ. ഞാൻ ഇപ്പോഴും വിജയിച്ചിരിക്കുക ഒരു മാസം കൊണ്ട്.
1: എന്താണ് പറയുക? അതൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയൂ ആ അനുഭവങ്ങളൊക്കെ പറയൂ.
2: എന്ന് പറയുമ്പം പോലെ ഒരു ജീവിത കഥയാ, കുടുംബ കഥയാ. അത് ജീവിതത്തിൽ നമ്മൾ ജീവിക്കാൻ മറന്നുപോയവരാണ്. നമ്മൾ മറന്നല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുക. നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഇല്ല. മക്കളെ നിർത്താതെ എന്തായാലും ജീവിച്ച് അവസാനം വന്നപ്പോ നമുക്കവിടെ പാളിച്ച് പറ്റി. സ്വന്തമായി 2 സെന്റ് ഭൂമിയും മേടിച്ച് ഒരു കൊച്ചു വീടും ഒക്കെ ഉണ്ട്. സ്വന്തമായി ഇന്ന് 32 ദിവസം കൊണ്ട് സ്വസ്ഥമായി സമാധാനമായിട്ട് മരിക്കുമ്പോ മരിക്കട്ടെ. ഞാൻ മുന്നേറിയ ഒരു വലിയ കാര്യമാ ജീവിതത്തിൽ. എനിക്ക് ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് ഞാൻ തനിച്ച് ചെയ്ത ഒരു കാര്യം. ആരുടെ ബന്ധുക്കടയോ മറ്റൊരു പിരിവോ ഒന്നുമല്ല. ഞാൻ അധ്വാനത്തിന്റെ വീതം എനിക്ക് ഇനി ജീവിക്കണമെന്ന് ഞാൻ കണക്കുകൂട്ടിക്കൊണ്ട് ഞാൻ മുന്നേറിയ ആളാ. എനിക്ക് കൂട്ടത്തിൽ ജീവിച്ചപ്പോ എനിക്ക് ആദ്യം പേടിയായിരുന്നു മോനെ. എന്റെ 51 വയസ്സിലും എന്റെ ഭർത്താവ് മരിച്ചപ്പോ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചു. കുഴി മണ്ണ് വീണപ്പോ മനസ്സിൽ കല്ല് വീണെന്ന് പറയുന്നവരെ ഞാൻ ജീവിതം അങ്ങേയറ്റം വരെയും ജീവിച്ചു വന്ന് അവസാനം 70 വയസ്സായപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു പരുവക്കേടായി. അപ്പൊ ഞാൻ എന്റേതായ വഴി നോക്കി. ഇനി എനിക്ക് ജീവിക്കണം. എന്റെ അധ്വാനത്തിന്റെ വീതം ഞാൻ ആരുടെയും മുമ്പ് ഇതുവരെ, നാളെ എനിക്കറിയത്തില്ല, ഞാൻ പോകാതെ കണ്ടതായി ഇപ്പൊ വരെ ജീവിതത്തിലെത്തി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. എനിക്ക് കൂട്ടത്തിൽ കിടക്കുന്നതിന് സന്തോഷം. എനിക്ക് രാത്രി പോലും ഒരു ഭയവും ഇല്ല. എന്റെ തൊട്ട് ചുറ്റിനും 5 മീറ്റർ 5 മീറ്റർ ആയ വീടുണ്ട്. എല്ലാവരുമായിട്ട് കൂട്ടായ്മയുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അത് ഞാൻ പരാജയപ്പെട്ട് വിജയിച്ചു വന്നതാ. പക്ഷേ അപ്പോഴും ഞാൻ ജീവിതം കൈവിട്ടു. കേട്ടോ
1: മോനെ? കേട്ടോ, ജീവിതം കയ്യിലിങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണല്ലേ.
2: മുറുക്കെ പിടിച്ചിരിക്കുവാ മോനെ. ഇത് എല്ലാവർക്കും കൂടി ഒരു അനുഭവം കൂടാ.
1: അതെ,
2: പ്രായം ചെല്ലുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ അതേ രീതിയിൽ ജീവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചത് ജീവിതം തന്നെയാണ്. കുടുംബത്തിന് വേണ്ടി ജീവിച്ചത് ജീവിതവാ. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ മറന്നു നടക്കുന്നവരാണ് നമ്മൾ. മക്കളെ. പക്ഷെ എല്ലാവർക്കും പരാജയം പറ്റും. എല്ലാവരും ഒരു കണ്ണ് എപ്പോഴും പുറയിൽ വേണം. കേൾക്കുന്ന എന്നെ പോലുള്ള അമ്മമാരെ ഇഷ്ടമുള്ള ഒരു കേട്ടാണ്.
1: എല്ലാരും എന്തൊക്കെയോ നേടാനുള്ള ഒരു ഓട്ടത്തിലാണ്. അതിനിടയ്ക്കാണ്
2: ഓട്ടം വേണം. പരാജയപ്പെട്ട ഓട്ടം ഓടരുത്. ചിലര് പോയി ഓടി ഓടി കുഴിയിലാവിയിരുന്നു.
1: അതിനിടയ്ക്ക് നമ്മള് ജീവിക്കാനും മറന്നു പോകും.
2: ജീവിക്കാൻ മറക്കും. മറക്കുന്ന എല്ലാം തന്നെ അതൊക്കെ ചില സാഹചര്യത്തിലൊക്കെ
1: സംഭവിക്കുന്നതാണ്.
2: ഞാൻ ഒരു വിധവയായ സമയത്ത് എന്നെ ലോകം മുഴുവൻ എന്തെല്ലാം പറഞ്ഞേ വാണികളിലായി മെച്ചപ്പെട്ട കിടക്കും. അങ്ങനെ ഇങ്ങനെ പക്ഷെ പറഞ്ഞവര് പറഞ്ഞു പോയെ. ഞാൻ അധ്വാനിച്ചതിന് എനിക്ക് പലതും ദൈവം തന്നു.
1: പറയുന്നവരെങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. മോനെ,
2: ഒരു വിധവകൾക്ക് ഒരിക്കൽ പോലും ജീവിക്കാൻ പറ്റത്തില്ല. അവരൊരു മക്കളെ വളർത്തുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ സ്നേഹിക്കുന്ന പല കാര്യത്തിന് പോകുന്നവർ ഇവ വേറെ ഒന്നും വേണ്ടാന്നാണ്. ഒരു സിനിമ എന്ന സീരിയലിലും ഇതിലൊക്കെ ആൾക്കൊക്കെ ചെയ്യുന്ന ഒരു ഏതോ ശ്രുതി ഇന്ന് അവൾ അനുഭവിക്കുന്ന നമ്മളൊരു രോഗിയായി. അവള് കുഞ്ഞിനെ വളർത്താം അവൾ അനുഭവിച്ച് അവക്ക് പറഞ്ഞിട്ടാക്കണമെന്നോ സൈബർ വെള്ളി കിടക്കുന്നതിനേക്കായി വലിയ ത്യാഗം അനുഭവിച്ച് അവളിന്ന് രോഗിയായിട്ട് ഒരു ഇടപെടുന്നില്ല എന്ന് പറയുന്ന കാലമായിരുന്നു. കേൾക്കുന്ന മോനെ?
1: കേൾക്കുന്നുണ്ട്.

0: ഒരു മറ്റു കാര്യത്തിന് പോകണമെങ്കിൽ അവരും കൂടെ പോകത്തില്ല. നമ്മള് എപ്പോഴും അത്യാവശ്യത്തിന് പോയാൽ പോരായി അവർ പൊക്കാത്തപ്പോ. ഇവരെല്ലാം ഇറങ്ങിപ്പോന്ന പെണ്ണുങ്ങളെ ഏതെല്ലാം തരത്തിൽ അമ്മയെ പുച്ഛിച്ചു തട്ടിയിട്ടുണ്ടോ, അതിലുള്ള ഒരു അനുഭവക്കാരിയാ ഞാനും.
1: അപ്പം
0: ഇതൊരു അനുഭവം കൂടി ആയിരിക്കട്ടെ, എല്ലാവർക്കും സന്തോഷം. പുഷ്പവല്ലി അമ്മ ഇനിയും പാടട്ടെ, അടുത്ത ആഴ്ച
1: മുന്നേറട്ടെ. പുഷ്പവല്ലി അമ്മ അല്ലേ,
0: ഹസ്ബൻഡ് ഇതിനെക്കാളും അടിപൊളി
1: പഠിക്കുകയായിരുന്നു.
0: ഞങ്ങൾക്ക് റേഡിയോയുടെ ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലെയാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ പ്രകാശ്, ഞങ്ങളുടെ നാരായണ സാറ്, സെലീന, പ്രസാനത്ത്, ഒരു മണി, പിന്നെ സിന്ധു. സിന്ധു ഇന്ന് തന്നെ രാവിലെ വിളിച്ചിട്ടുണ്ട്, കരുനാപ്പിള്ള ഒപ്പത്തിന്റെ ഒരു സ്റ്റാഫാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പല ആൾക്കാർ പ്രജാത, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ.
1: അപ്പം വിജയമ്മയെ വിളിച്ചതിന് ഒരുപാട് ഒരുപാട്
0: നല്ലൊരു
1: ദിവസം നേരുകയാണ് കേട്ടോ.
0: മോനും നല്ലൊരു ദിവസം. അവിടുത്തെ എല്ലാ സ്റ്റാഫന്മാർക്കും ഏറ്റവും കൂടുതൽ സ്നേഹം അവിടുത്തെ ഫസലിയില്ലേ, ഫസലിനെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്.
1: ഞാൻ ഫസലിക്കോട് അന്വേഷണം പറഞ്ഞെന്ന് പറയാം കേട്ടോ.
0: ആ പറയണം പറയണം, ഫസല് എനിക്ക് ഭയങ്കര ജീവിതം, ഞങ്ങളെ ഭയങ്കര
1: ഇഷ്ടമാണ്. ഓക്കെ ശരി അമ്മ, ശരി,
0: സന്തോഷം.
1: അപ്പോൾ വിജയമേമ്മയാണ് വിളിച്ചത്. വിജയമേമ്മയ്ക്ക് പാട്ട് പാടാൻ താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം പാട്ട് പാടുന്ന കുറേ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വിജയമേമ്മ പാടി കുളവാക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതേപോലെയാണ്. ഇപ്പോൾ ഒരു സ്റ്റേജിൽ കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ നടുക്കൂടെ നമ്മൾ കയറി ചെന്ന് ഒത്ത നടുക്ക് സ്റ്റേജിൻ്റെ നടുക്ക് നിന്നിങ്ങനെ പാട്ട് പാടുകയാണ്. അപ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഓ, ചിലപ്പോൾ നമ്മൾ വിജയിക്കത്തില്ല, ചിലപ്പോൾ നമ്മൾ പാടുന്ന, ഞാൻ തന്നെ എത്ര എത്ര സ്റ്റേജുകളിൽ ഞാൻ പോയി പാടി, പാട്ടൊക്കെ കുളമാണ്, പിച്ചൊക്കെ വേറെ ഏതോ വഴിക്ക് പോവും, പാട്ടിൻ്റെ കരമൊക്കെ വേറൊരു വഴിക്ക് പോവും, അങ്ങനെ എത്ര എത്ര പരിപാടികൾ ഞാൻ അത്ര ഫ്ലോപ്പാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞാൻ പാടാതിരിക്കത്തില്ല. ഇനിയും പാടും, നമ്മൾ പാടിക്കൊണ്ടേയിരിക്കുക. പാടാൻ കഴിവുള്ളവർ പാടുക, വരയ്ക്കാൻ കഴിവുള്ളവർ വരച്ച് വരച്ച് വരച്ച് വരച്ചുകൊണ്ടിരിക്കുക, എഴുതാൻ കഴിവുള്ളവർ എഴുതുക, എഴുതി എഴുതി എഴുതി എഴുതി എഴുതി എഴുതി എഴുതി അങ്ങനെ അങ്ങനെ ശരിയാവും, എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്തേ ശരിയാവും. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരാണ്? ഷെഹനാസ് മൂക്ക്. അപ്പോൾ ഷെഹനാസ് മൂക്ക് വേണ്ടി ഇനി അടുത്ത പാട്ട് കേൾക്കുന്നത് ഷെഹനാസ് മൂക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാമായ ഗ്രീറ്റിംഗ്സ് ആണ് ഇപ്പോൾ കൂടെ ഉള്ളത് ആർജെ നീതിനാണ്. ഇത് നമുക്ക് മറ്റൊരു മെസ്സേജും വന്നിട്ടുണ്ട്. ഇത് ശ്യാമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിലപ്പോൾ ജീവിത ഒരു പുസ്തകമാണ് ആർജെ ബ്രോ. ഓരോ അവസരവും അതിൽ ഒരു പുതിയ അധ്യായമാണ്. പേടി കാരണം ആ പേജ് മറിക്കാതിരുന്നാൽ കഥ അവിടെ തന്നെ അവസാനിക്കും. എന്നാൽ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ പുതിയ അനുഭവങ്ങളും പുതിയ കഥകളും നമ്മളെ കാത്തിരിക്കും. യെസ്, ആ പറഞ്ഞ ശരിയാണ് കേട്ടോ ഷാം ബ്രോ. അതായത് ഓരോ കഥകളും ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ആളുകളാണ്, ഓരോ വ്യക്തികളാണ്, പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. ഓരോ കഥകൾ, ഓരോ ഓരോ മനുഷ്യർ, പുതിയ പുതിയ സ്ഥലങ്ങൾ. നമ്മൾ ഒരിടത്ത് തന്നെ സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും, ആ കഥയിൽ തന്നെ നമ്മൾ അവസാനിച്ചു പോകും. അപ്പോൾ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കാണാനായിട്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ മനുഷ്യരെ കാണാനായിട്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി എങ്കിലും നിങ്ങൾ ഓരോ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കും. ഒരു കാലം മുന്നോട്ട് വയ്ക്കും, അത് മറ്റൊരു ഒരു ഒരു മാറ്റം തന്നെ ആയിരിക്കും ശരിക്കും. നമ്മൾ എന്താ പറയുന്നത്, ഈ എന്തോ ഒരു സിനിമയിൽ ഇങ്ങനെ പറയുമല്ലോ, സിനിമ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു കോള് വരുന്നുണ്ട്. ഒരു കോൾ എപ്പോഴേ ഇങ്ങനെ വന്നിട്ട് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോഴും കോള് വന്നുകൊണ്ടിരുന്നത്. ഞാൻ അന്നേരം പക്ഷേ അറ്റൻഡ് ചെയ്തു, അന്നേരം വിളിക്കാമെന്ന് പറഞ്ഞു, വീണ്ടും വരുന്നുണ്ട്, പക്ഷേ കോള് കണക്റ്റ് ആവുന്നില്ല, കോള് വീണ്ടും കട്ടായിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ആയിരിക്കുകയാണ്. സമയം ഇങ്ങനെ പോയി, എത്ര പെട്ടെന്ന് സമയം പോകുന്നല്ലേ. 8 മണി തുടങ്ങി 9:58 സമയം, ഇങ്ങനെ സമയം സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഒട്ടും മടിച്ചിരിക്കാതെ സമയം നമുക്ക് വേണ്ടി ഒരിടത്തും കാത്തു നിൽക്കില്ല. ഇപ്പം കിട്ടുന്ന അവസരം ഇപ്പം തന്നെ ഉപയോഗിക്കുക. ഈ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ചിന്തയൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ആദ്യം നമുക്ക് ഒരവസരം കിട്ടുകയാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ അവിടെ ഞാൻ പോയിട്ട് അവിടെ പോയി വിറച്ച് വീഴുമോ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെന്ത് ചിന്തിക്കുന്നോ. ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയി കിട്ടായിരിക്കുമോ, അത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ പോയിട്ട് നമ്മളവിടെ പോയി അവർ ചോദിക്കുന്നൊക്കെ ഉത്തരം പറയുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ, അത് നമ്മൾ പ്രൂവ് ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ ചിന്തിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഇങ്ങോട്ട് പോരട്ടെ.
1: കള്ളി പോലീസായി, ഞാൻ ഇന്നലെ കാശ് കൊടുത്ത് പോളിഷ് ചെയ്യിപ്പിച്ചതാട്ടോ.
2: Happy birthday.

0: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2.

0: രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: അച്ചവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
1: ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പോൾ അത് കൺട്രോൾഡ് ആണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
0: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. അതേസമയം നീറ്റ് യുജി പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം ആപ്പിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ്

0: ഐഡി ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ഐഡി നിർബന്ധമായും കാണിക്കണം. വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷംതോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നുമെത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വെ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് 2 ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകൾക്കാണ് USA എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71 സെക്കൻഡിൽ മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്താം. ലോകത്താകമാനമുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാകുന്നതുവരെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ

0: ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിന് ആവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാട്ട്പൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാട്ട്പൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2-ാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000-ലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000-ലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: നീറ്റ് യുജി പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000-ലധികം ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 6,00,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികമായി ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ രണ്ടാമതെത്തി. ബ്രസീലാണ് ഒന്നാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. NEET UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ എന്നെ വഴക്ക് പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റി. എന്നും പറ്റിക്കുന്ന ആൾ ഇന്നും ഒന്ന് പറ്റിച്ചോണ്ട് പോയി.
1: ആര്? പത്മദളാക്ഷനാണോ?
0: അതെ, ഒരു ചായയും ഒരു പരിപ്പുവടയും പോയി കിട്ടിയേട്ടോ.
1: താൻ കാശ് ചോദിച്ചില്ലയോ?
0: ദളാക്ഷൻ വന്ന് ചായ ചോദിച്ചു. ഞാൻ ചായ ഒഴിച്ചോണ്ട് ഇന്നപ്പോ തന്നെ ദളാക്ഷൻ ഒരു വടയും എടുത്തു. എന്നിട്ട് പാൽ സൊസൈറ്റി നടന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വിസ്തരിക്കാൻ തുടങ്ങി.
1: താൻ അതും കേട്ടോണ്ട് നിന്ന.
0: പറയട്ടെ, അന്നേരം ഗ്യാസ് സിലിണ്ടറുമായിട്ട് ഷാജി വന്നു. അവന് പൊറോട്ട എടുക്കാൻ പോയ സമയത്ത് ദളാക്ഷൻ വർഗീസിന്റെ ബൈക്ക് കയറി അങ്ങ് പോയി.
1: ഇനി കൊറേ നാളത്തേക്ക് ഈ പഴയ പരിസരത്തൂടെ അവൻ വരത്തില്ല.
0: ഇനി അവനെ എവിടെ വെച്ച് കണ്ടാലും ഏതാൾക്കും കൂട്ടത്തി വെച്ച് കണ്ടാലും ഞാൻ കാശ് ചോദിക്കും. അല്ലേ, ഇതെന്തൊരു സ്വഭാവമാ?
1: ഏതോ അവൻ ഏത് കടയിൽ ചെന്നാലും പറ്റിച്ചോണ്ട് പോകും. കടക്കാരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വർത്താനം പറയും. പറഞ്ഞു സൂപ്പിച്ച ശേഷം സാധനത്തിന്റെ കാശ് തന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങ് വലിയും.
0: അവൻ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ അവരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചോണ്ട് അവന്റെ വീട്ടിലോട്ട് അങ്ങ് ചെല്ലണം.
1: എന്തിനാ? ദളാഷനെതിരെ പ്രതിഷേധ നടത്താനാണോ?
0: അതിനല്ല, പറ്റിക്കപ്പെട്ടവരെല്ലാവരും കൂടെ അവന്റെ വീട്ടിൽ അങ്ങ് ചെല്ലണം.
1: എന്നാലും അവൻ ചക്കര വർത്താനം പറഞ്ഞു മടക്കി കഴിഞ്ഞായി.
0: പണിക്ക് പോകുന്ന രണ്ട് ആമക്കളില്ലയോ, ആ പിള്ളേർക്ക് എന്താ അവനെ ഒന്ന് ഉപദേശിച്ചാൽ?
1: രണ്ട് മക്കളും അവനുമായിട്ട് സുഖത്തിലല്ല, അവര് കാശൊക്കെ കൊണ്ടു കൊടുക്കും.
0: മക്കളുമാരെ ഉപദേശിച്ചാലും നന്നാവാൻ പോകത്തില്ല, ജാത്യാലുള്ളത് ഊത്താ പോകുമോ?
2: അല്ല, ഇതെന്തുവാ ചിരിമത്സരോ?
1: എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്നെ പോലുള്ളവരെ കാണുമ്പോ കരയുക വേണ്ടത്.
2: അമ്മാവാ, എനിക്ക് മാത്രമല്ല ഈ നാട്ടിലെ പലർക്കേ ആ പരസ്യം കണ്ട് എഴുതിയിട്ടവരാ. അമ്മാവ ആ പരസ്യം കണ്ടില്ലായിരുന്നോ?
0: കണ്ടടാ വിനോദേ. പുതിയതായി തുടങ്ങുന്ന തുണിക്കടയ്ക്ക് പേരുകൾ നിർദ്ദേശിക്കുക, തെരഞ്ഞെടുക്കുന്ന പേരെഴുതിയിട്ട ആൾക്കാർക്ക് 10,000 രൂപയുടെ തുണിത്തരങ്ങൾ നൽകുമെന്നോ?
1: സത്യം പറയുന്നത്, നീ എത്ര പേരെഴുതിയിട്ട്?
2: എന്തിനാ അറിഞ്ഞിട്ട്? എന്നെ കളിയാക്കാനല്ലേ?
1: അല്ല, ഒന്ന് അറിയട്ടടാ.
2: ഒരാൾക്ക് 5 പേരെങ്കിലും മിനിമം എഴുതിയിടാമെന്നായിരുന്നു വ്യവസ്ഥ. ഞാൻ 15 പേര് എഴുതിയിട്ട് തുടങ്ങിയല്ലോ രണ്ടുകൂടെ.
1: ഈ 15 പേര് നീ എങ്ങനെ ഒപ്പിച്ച്?
2: അതെന്നെ മലയാളം പഠിപ്പിച്ച സ്കൂളിലെ ഗോവിന്ദൻപിള്ള സാറിന്റെ വീട്ടിൽ പോയി ചോദിച്ചു. പിന്നെ നമ്മളെ ട്യൂട്ടോറിയൽ പഠിപ്പിച്ച മലയാള സാറും കുറച്ച് പറഞ്ഞു തന്നു.
0: അതിരിക്കട്ടെ, നാർക്കെടുക്കുന്നത് കണ്ടോ?
2: ആരും കണ്ടില്ല, കിട്ടിയത് മാവേലിക്കരയിലുള്ള ആർക്കാണ്ടാണെന്ന് മാത്രം അറിഞ്ഞു.
0: മാവേലിക്കരയുള്ള കക്ഷിക്ക് 10,000 രൂപയുടെ വസ്ത്രങ്ങൾ കൊടുത്തോ?
2: ആ, കൊടുത്തു കാണുമായിരിക്കും. പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ന്യൂസ് അറിഞ്ഞു. സത്യമാണോന്ന് അറിഞ്ഞില്ല.
1: ഞങ്ങൾ ഒരു ന്യൂസ് അറിഞ്ഞു.
2: എന്തു പറഞ്ഞു?
1: നീ അറിഞ്ഞത് ആദ്യം പറ.
2: തുണിക്കട തുടങ്ങുന്ന ഷാജിയുടെ ഭാര്യയുടെ വീടേ മാവേലിക്കരയിലാ.
1: അതെനിക്കറിയാം, അവന്റെ കല്യാണത്തിന് ഞാൻ പോയതാ.
2: സമ്മാനം കൊടുത്തത് ഭാര്യയുടെ ബന്ധുക്കളിൽപ്പെട്ട ആർക്കാണ്ട?
1: എടാ പൊട്ട, പേര് നിർദ്ദേശിക്കണമെന്ന് പരസ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പേര് കണ്ടുവച്ചായിരുന്നു.
2: അമ്മാവൻ എങ്ങനെ അറിഞ്ഞു?
0: അവര് കണ്ടുവച്ച പേര് 3-4 അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു.
1: അതിലൊരു ക്ഷേത്രത്തിലെ പൂജാരി എന്റെ പരിചയക്കാരനാ, പുള്ളിയാ എന്നോട് പറഞ്ഞത്.
0: എന്ന് വിചാരിച്ച് കട ഉദ്ഘാടനം കഴിയുന്നത് വരെ ഞങ്ങൾ ഇതാരോടും പറഞ്ഞില്ല.
1: ഇപ്പം പലരും എന്നോട് വന്ന് ഇക്കാര്യം പറയാൻ തുടങ്ങി.
0: ഒരു വീട്ടിൽ നിന്ന് തന്നെ 10-30 പേരെഴുതിയിട്ട് പോലും.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്. 1 സമ്മാനം ഒരു ഭവന്റെ സ്വർണം, 2 സമ്മാനം കാറ്, 3 സമ്മാനം ഫ്രിഡ്ജ് എന്നൊന്നും അവര് പറഞ്ഞില്ലല്ലോ.
2: അമ്മാവേ, ഗോവിന്ദൻപിള്ള സാറിന്റെ വീട്ടിൽ 2-3 തവണ പോയി, പെട്രോൾ അടിച്ചത് മാത്രം മിച്ചം.
0: സൗജന്യം എന്നത് കേൾക്കും നേരം സവാരി ചെയ്യും നേടിയ

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: You're listening to Enter Radio 91.2.

0: അവളൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ, തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: തന്നെയാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: Radio 91.2.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏത് റേഡിയോ 91.2.

എൻ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഊരാക്കുടുക്കിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഞാൻ എത്തിയിരിക്കുകയാണ് കുറേയധികം കഥകളുമായി നിങ്ങളെ രസിപ്പിക്കാൻ. അപ്പം നിങ്ങൾ റെഡിയല്ലേ വിളിക്കാൻ? വിളിച്ച് ഊരാക്കുടുക്കിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ 954-47-00-012. ഊരാക്കുടുക്കിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്കുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി. 1-2 നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം തിരികെ വീണ്ടും എത്താമെൻ റേഡിയോ 91.2 ഊരാക്കുടുക്കിലേക്ക്.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

0: അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: വെൽക്കം ബാക്ക് ട്വന്റി റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിൽ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ടല്ലോ, ആരാണ് നോക്കാം?
4: ഞാൻ നിധി.
3: നിധി, നിധി എവിടുന്ന് വിളിക്കുന്നു?
4: ഞാൻ വിളിക്കുന്നത് ഇടപ്പള്ളിക്കോട്ട.
3: ഇടപ്പള്ളിക്കോട്ട, വളരെ മനോഹരമായ ഒരു പേരാണല്ലോ നിധി. നിധി വല്ലതും കിട്ടിയിട്ടുണ്ടോ നിധിക്ക്?
4: ഇതുവരെ കിട്ടിയിട്ടില്ല.
3: കിട്ടും കേട്ടോ, കിട്ടുമെന്ന്.
4: അതെ,
3: അങ്ങനെ വേണം പറയാൻ. അപ്പൊ നിധിക്ക്, നിധിക്ക് നല്ല ഒരു നിധി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഊരാക്കുടുക്കിലേക്ക് പോകാം അല്ലേ?
4: അതെ.
3: സന്തോഷമായോ?
4: സന്തോഷം.
3: നമ്മുടെ ഊരാക്കുടുക്ക് കേൾക്കാറുണ്ടോ?
4: കേൾക്കാറുണ്ട്.
3: കേൾക്കാറുണ്ട് അല്ലേ? എൻ്റെ റൂൾസ് ഒക്കെ അറിയാവല്ലോ അല്ലേ?
4: അറിയാം.
3: അറിയാം. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരണ്ട അല്ലേ?
4: അറിയാം.
3: അറിയാം.
4: കേൾക്കാറുണ്ട്
3: അല്ലേ? ആ, അതാണ്. അപ്പം നിധി, എൻ്റെ കയ്യിലൊരു 6 കുടങ്ങളുണ്ട്, മാന്ത്രിക കുടങ്ങളുണ്ട്. അതിൽ ഒരു കുടത്തിലാണ് നിധിക്കുള്ള ഊരാക്കുടുക്ക് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കേട്ടോ?
4: കേട്ടു
3: അല്ലേ? ആ കുടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ.
4: പറഞ്ഞോളൂ.
3: അതിൽ നിധിക്ക് ഇഷ്ടപ്പെട്ട കുടം തിരഞ്ഞെടുക്കാം. ഓക്കെ. പച്ച, ചുവപ്പ്, വെള്ള, നീല, മഞ്ഞ, കറുപ്പ്.
4: വെള്ള.
3: വെള്ളക്കുടമാണ് നിധി തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ?
4: അതെ അതെ.
3: അപ്പൊ നിധി കുടം പൊട്ടിക്കാൻ പോവുകയാണ്. കുടം പൊട്ടിച്ചു, അതിലൊരു കഥ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കഥ തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, പാട്ടുപാടാനൊക്കെ അറിയാവോ?
4: മൂളിപ്പാട്ടൊക്കെ പാടാറുണ്ട്.
3: എന്നാ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ആ മൂളിപ്പാട്ട് നമുക്കൊന്ന് കേട്ടാലോ?
4: കേൾക്കാം.
3: കേൾക്കാം. അപ്പം റെഡി.

കടഞ്ഞ കഴുത്തയത്.

0: അറിയത്തുള്ളൂ.
1: ആ നിധി വളരെ മനോഹരമായി പാടിയിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ പഠിക്കാറുണ്ടോ? അതോ പഠിച്ചിട്ടുണ്ടോ? കേട്ടുപാടും അല്ലേ. ഓക്കെ, അത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ല മാറ്റം വരും കേട്ടോ. ഓക്കെ, വെൽക്കം. വളരെ നല്ല രീതിയിൽ പാടുന്നുണ്ട്. അപ്പൊ നിധിക്ക് വീണ്ടും നിധി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൊട്ടിച്ച കുടത്തിൽ കിട്ടിയ കഥയിലോട്ട് പോവുകയാണ് കേട്ടോ. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു പ്രാവശ്യം മാത്രമേ കഥ പറയത്തുള്ളൂ.
0: വളരെ ഫാസ്റ്റായിട്ട്
1: കുറച്ച് നിർത്തി നിർത്തി പറയാം കേട്ടോ. അപ്പൊ റെഡി. അതാണല്ലോ ഊരാക്കുടുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പോവും, അപ്പൊ ശ്രദ്ധിച്ച് കൂടെ വന്നോണം.
0: ആ
1: അതാണ്, കൂടെ വന്നോണം, കൂടെ വന്നോണം. ഞാൻ ഇങ്ങ് എടുക്കുവാന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ കേട്ടോ കഥ. ഇന്ന പിടിച്ചു. ആനപ്പുറത്തിരുന്ന അമ്മണിക്കുട്ടി കയ്യിൽ കരുതിയ കടലാസ് പൊതി അവിടെ കണ്ട മുനിയപ്പന് കൊടുത്തിട്ട് അതിലെ വന്ന കൊച്ചമ്മ ചിന്നമ്മ എന്ന ബസ്സിൽ കയറി ചിന്നപ്പുരിയിൽ ഇറങ്ങി. അവിടെ കണ്ട കഥകടച്ചാൽ കഥക്ക് തുറക്കും എന്ന ബോർഡിൽ നോക്കി നിന്ന ചിത്തരഞ്ജനെ കണ്ട് കാര്യം പറഞ്ഞ കളമശ്ശേരി കാതറിനെ കാറിൽ കയറ്റി കേശവദാസപുരത്തെ കയച്ചു. ഇതറിഞ്ഞ ബ്രിട്ടോ മാർട്ടിൻ ക്രൂസ് അവിടെ കണ്ട സ്കൂട്ടറിൽ കയറിൽ പോയി. ഇത്രയേ ഉള്ളു. അതിലെ വന്നത് ഏത് ബസ്സായിരുന്നു? കൊച്ചമ്മ ചിന്നമ്മ എന്ന ബസ്സാണ് കറക്റ്റ് ആൻസർ. ഒരു മാർക്ക് വാങ്ങിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിനായിട്ട് പോകാം. അവിടെ കണ്ട ഏത് എന്ത് എഴുതിയ ബോർഡിലാണ് നോക്കി നിന്നത്? പറഞ്ഞോ പറഞ്ഞോ. കഥകടച്ചാൽ കഥക് തുറക്കാം എന്ന ബോർഡിലാണ് നോക്കി നീന്നത്. കഥകടച്ചാൽ കഥ തുറക്കുമോ?
0: എനിക്കറിയില്ല.
1: കഥകടച്ചാൽ എന്തായാലും കഥ തുറക്കണോ. അപ്പൊ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. കാറിൽ കയറ്റി വിട്ടത് ആരെയാണ്? കളമശ്ശേരി ഖാദറിനെയാണ് കാറിൽ കയറ്റി വിട്ടത്. വളരെ മിടുക്കിയാണ്, മെമ്മറി പവർ ഉണ്ട് കേട്ടോ. അടുത്ത നാലാമത്തെ ചോദ്യത്തിനോട്ട് പോകാം. ആരാണ് സ്കൂട്ടറിൽ കയറി പോയത്? ബ്രിട്ടോ മാർക്കോ. ബ്രിട്ടോ കറക്റ്റ് ആണ്, ബാക്കി തെറ്റിയിട്ടുണ്ട്. കറക്റ്റ് അത്രയും
0: ചിന്തിച്ചെടുക്കാൻ
1: പറ്റിയില്ല അല്ലേ. എന്നാ പിടിച്ചോ ആൻസർ, ഞാൻ പറയട്ടെ. പറഞ്ഞോളാം അല്ലേ. ബ്രിട്ടോ മാർട്ടിൻ ക്രൂസ് എന്നായിരുന്നു ആൻസർ. ബ്രിട്ടോ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് ഞാൻ തന്നു. എന്നാ പിടിച്ചോ, വെൽക്കം. അടുത്ത അഞ്ചാമത്തെ ലാസ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. ആരാണ് ആനപ്പുറത്തിരുന്നത്? അമ്മിണി. അമ്മിണി കറക്റ്റ് ആൻസർ ആണ്. അമ്മിണി ആയിരുന്നു ആനപ്പുറത്തിരുന്ന. വെൽക്കം. മിടുക്കിയാണല്ലോ. ഈ മിടുക്കി ഇപ്പൊ എത്ര മാർക്ക് വാങ്ങിച്ചു എന്നറിയാവോ? 9 മാർക്ക് വാങ്ങിച്ചു അല്ലേ. അപ്പൊ നിധി കിട്ടി കേട്ടോ. ആ വെൽക്കം. അപ്പൊ നിധി ഇനി വീണ്ടും കിട്ടും. അപ്പൊ നിധി തിരക്കി നടന്നു. ഭവിക്കട്ടെ. അതെ, അപ്പൊ നിധി കിട്ടി. ഇപ്പൊ ഇവിടെ കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിധി കിട്ടട്ടെ.
0: ആ
1: അതെ, തുടക്കമായിട്ട്. അപ്പം എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നിധി കിട്ടാൻ വേണ്ടി. വെൽക്കം. അപ്പൊ വീണ്ടും വിളിക്കണം എന്റെ റേഡിയോയിലേക്ക്. വിളിച്ച് ഞങ്ങളുടെ മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പൊ വിളിച്ചാൽ സന്തോഷം. ഓക്കെ, വെൽക്കം. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912. കേട്ടുകൊണ്ടിരിക്കുകയാണ് റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. നിങ്ങൾക്കുള്ള വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നു ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കരുനാഗപ്പള്ളി.

0: വെൽക്കം ബാക്ക് ട്വന്റി റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ടല്ലോ, ആരാണെന്ന് നോക്കാം.
1: കാർത്തിക, നേരത്തെ വിളിക്കാറുണ്ടായിരുന്നു.
0: റെഡിയല്ലേ കാർത്തിക?
2: റെഡിയാണ്. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. അങ്ങാടിയിൽ പോയ മജീദ് അവിടെ കണ്ട കാണാത്ത മുന്തിരി ചുവക്കും എന്ന സാധനം വാങ്ങി ആവണിയിൽ ആകാശത്തിന് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കണ്ട കിനാവുകൾക്ക് എണ്ണമില്ല. ഇത് കേട്ട കുട്ടപ്പൻ തെങ്ങിൽ നിന്നും ഇറങ്ങി ആകാശക്കോട്ടയിലെ സുൽത്താൻ സിനിമ കാണാൻ തലശ്ശേരിക്ക് പോയി. ഇതറിഞ്ഞ കാശിനാഥൻ അവിടെ കണ്ട ചിറ്റിലം തട്ടിലം കട്ടിലം എന്ന സാധനം വാങ്ങി അവിടെ കണ്ട കാനനത്തിൽ കനകാസന് കൊടുത്തു. ഇത്രയേ ഉള്ളു കഥ. കേട്ടോ കാർത്തിക, അതിലേ പോയോ? കേട്ടിട്ട് അവിടെ തന്നെ ഉണ്ടോ? അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം അല്ലേ. കാർത്തിക കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം അല്ലേ. അപ്പൊ ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, കാശിനാഥൻ എന്ത് സാധനമാണ് വാങ്ങിയത്?
1: ഹലോ,
0: കാശിനാഥൻ എന്ത് സാധനമാണ് വാങ്ങിയത്?
1: കാണാത്ത മുന്തിരിച്ചോ?
0: അല്ലല്ലോ, തെറ്റിയല്ലോ. അല്ല, പത്തിരിയോ? അല്ല, ഇടിയപ്പം. അത്തിരി ഇത്തിരി പൂത്തിരി അതാണോ? ആണോ? അല്ല, അല്ലല്ലോ.
1: അറിയത്തില്ല.
0: ചിറ്റിലം തട്ടിലം കട്ടിലം, അതാണ് വാങ്ങിച്ചത് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അങ്ങാടിയിൽ പോയ മജീദ് എന്ത് സാധനമാണ് വാങ്ങിയത്? ഏതാ? കാണാത്ത മുന്തിരി ചുവക്കും, അതാണ് വാങ്ങിച്ചത് അല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ, രണ്ട് മാർക്ക് വാങ്ങിച്ചു. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. കൂട്ടപ്പൻ ഏത് സിനിമയാണ് കാണാൻ പോയത്? ആകാശഗോപുരം. ആണോ? അങ്ങനെ സിനിമയുണ്ടോ? ആകാശദൂതോ? ഞാൻ പറഞ്ഞില്ല അങ്ങനെ. ആകാശ, ആകാശ കറക്റ്റ് ആണ്. ബാക്കിയും കൂടെ വരട്ടെ അങ്ങോട്ട്. ആകാശ വരെ കറക്റ്റ് ആയിട്ടുണ്ട്. പിടി കിട്ടുന്നോ? ഒന്നുകൂടെ ആഞ്ഞ് ശ്രമിച്ചാൽ കിട്ടും കാർത്തികയ്ക്ക്. ആകാശ വരെ വന്നിട്ടുള്ളു, അറിയത്തില്ല അല്ലേ. അപ്പൊ പറയട്ടെ, ആകാശക്കോട്ടയിലെ സുൽത്താൻ. ഞാനൊരു ആകാശ എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് തന്നു കേട്ടോ. അടുത്ത നാലാമത്തെ ചോദ്യം, കാശിനാഥൻ വാങ്ങിയ സാധനം ആർക്കാണ് കൊടുത്തത്? അറിയത്തില്ല. അറിയത്തില്ലെന്ന് പറയാൻ എളുപ്പം, പക്ഷെ അറിയും എന്ന് പറയാൻ താമസം അല്ലേ.
1: മജീദിനല്ല.
0: പറയട്ടെ, പറയാം. കാനനത്തിൽ കനകാസുരനാണ് കൊടുത്തത്. അടുത്ത ലാസ്റ്റ് ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, സിനിമ കാണാൻ ഏത് സ്ഥലത്തേക്കാണ് പോയത്?
1: സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ.
0: പറഞ്ഞല്ലോ.
1: മഞ്ചേശ്വരം.
0: അല്ലല്ലോ, ആകാശക്കോട്ടയിലെ സുൽത്താൻ സിനിമ കാണാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ക്ലൂ അതാണ്. അറിയാവോ? അറിയത്തില്ല.
1: അറിയത്തില്ല.
0: അറിയത്തില്ല. ശ്രമിച്ചു നോക്കിയാ കിട്ടുവോ?
1: ഇല്ല.
0: ഇല്ല. ഒരു രക്ഷയില്ല.
1: ഇല്ല.
0: തലശ്ശേരിക്കാണ് പോയത്. അറിയായിരുന്നല്ലേ. ഓക്കെ, വളരെ നല്ല മത്സരമായിരുന്നു. ഇനി വീണ്ടും വിളിക്കണം, മത്സരത്തിൽ പങ്കെടുക്കണം കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544740092. കേട്ടുകൊണ്ടിരിക്കൂ എൻ റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി. വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെൽക്കം ബാക്ക് ട്വന്റി റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിൽ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ടല്ലോ, ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, ഇതാരാണ് വിളിക്കുന്നത്?
5: എന്റെ പേര് ശ്രീജിത്ത് ആണ്.
4: ശ്രീജിത്ത്, ശ്രീജിത്ത് എവിടുന്ന്
5: വിളിക്കുന്നത്?
4: നീ മുമ്പ് വിളിച്ചിട്ടുള്ള ശ്രീജിത്ത് ആണ് അല്ലേ?
5: ഓർമ്മയുണ്ട്,
4: ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആ, നേരത്തെ വിളിച്ചിട്ടുണ്ട് ശ്രീജിത്ത്. കൊറേ നാളായല്ലോ വിളിച്ചിട്ട്.
5: അതെ അതെ അതെ.
4: അപ്പൊ ഇവിടെ ഇല്ലേ?
5: ഞാന് ഉണ്ട് ഇവിടെ. ഇപ്പൊ നമുക്ക് ഫ്രീ ടൈം കിട്ടി, അപ്പൊ
4: കേട്ടു അല്ലേ
5: പ്രോഗ്രാം. കേട്ടു, ഞങ്ങൾ യാത്രയിലാണ്. അപ്പോൾ കേട്ടപ്പോ എന്റെ കസിനാണ്,
4: എന്താ കസിന്റെ പേര്? താങ്ക് യു, താങ്ക് യു.
5: ശ്രീകുമാർ.
4: ശ്രീകുമാർ അല്ലെ? എല്ലാരും കൂടെ എവിടെ പോവാണോ?
5: എവിടെങ്കിലും
4: എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ശ്രീത്തെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമുക്കപ്പോ ഊരാക്കുടുക്കിലോട്ട് പോയി. അതിന്റെ റൂൾസ് ഒക്കെ അറിയാമല്ലോ, വിളിച്ചിട്ടുള്ള അല്ലേ?
5: എന്നാലും
4: എന്റെ കയ്യിലിരിക്കുന്ന കുടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയാം. പച്ച, ചുവപ്പ്, മഞ്ഞ, ഇതിൽ ഏത് കളർ കുടമാണ് ശ്രീയത്ത് തിരഞ്ഞെടുക്കുന്നത്? ചുവപ്പ് കുടമാണ് ശ്രീയത്ത് തിരഞ്ഞെടുക്കുന്നത്. ശ്രീയത്ത് തിരഞ്ഞെടുത്ത ചുവപ്പ് കുടം നമുക്കൊന്ന് പൊട്ടിക്കാം. ശ്രീയത്ത് പാട്ടൊക്കെ പാടുവോ? ആ, അപ്പൊ നമ്മുടെ ഊരാക്കുടുക്കിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊരു പാട്ടൊന്ന് പാടിക്കോ, കേക്കട്ടെ.
5: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
4: ആ, പാടിച്ചോ, പാടിച്ചോ, തീർച്ചയായിട്ടും. പിന്നെ

0: പാടിപ്പഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളക പോലങ്ങൾ മുള്ളി നോവിക്കാതെ പഴുകാതെ ഞാൻ നോക്കി നിന്നു.
1: ആഹാ, വളരെ നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ടല്ലോ. വെൽക്കം. എന്താ പറഞ്ഞത്? തല്ലുന്നല്ലേ? ആ കസിനാന്നല്ലോ അവിടെ നിന്ന് തല്ലുന്നല്ലേ? കസിൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ശ്രീജിത്തിന്റെ പാട്ട്
0: അല്ലേ?
1: അസൂയാണ്, അസൂയാണ്. കണ്ടോ, നല്ലോണം നമ്മൾ പാടുന്ന കണ്ടപ്പോ ചെറിയ അസൂയ അല്ലേ? ആ, അപ്പൊ ശ്രീജിത്ത് ശ്രീജിത്ത് പറഞ്ഞ കുടം നമ്മൾ പൊട്ടിച്ചു. ആ കുടം, ആ കുടത്തിൽ കിട്ടിയിരിക്കുന്ന കഥ ഞാനൊന്ന് പറയാൻ പോവാ, വളരെ ശ്രദ്ധിച്ചു കേട്ടണം. എന്നിട്ടാണ് അഞ്ച് ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അപ്പൊ റെഡിയല്ലേ? ആ വണ്ടി ഈ വണ്ടി തേങ്ങാ വണ്ടി, എന്നാൽ ആ വണ്ടിയിൽ തേങ്ങയില്ല, എന്നാൽ മാങ്ങയുണ്ടോ? അതുമില്ല. വണ്ടി നിറയെ ഓറഞ്ചാണ്. ഇത് കണ്ട വഴിയാത്രക്കാരൻ വാമനപുരം വാസുകുട്ടി വാവിട്ട് കരഞ്ഞു. ഇതറിഞ്ഞ മണിപത്തൂർ മണികണ്ഠൻ കണ്ടത്തിൽ നിന്നും കളപറിച്ചു കളിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മുത്തുരാമൻ മുതലക്കുടിക്ക് പോയി. പോകുന്ന വഴിയിൽ കിടന്ന ആടുതോമ എടുക്കുതോമ എന്ന പുസ്തകമെടുത്ത് അവിടെ കണ്ട തൂത്തുവാരി തങ്കച്ചിക്ക് കൊടുത്തു. ഇത്രയുള്ളു കഥ കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ? പോകാല്ലേ. എന്താണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്?
0: ഓറഞ്ച്.
1: ഓറഞ്ച്, വളരെ നല്ല മിടുക്കനാണല്ലോ, നല്ല ആൻസർ ആണല്ലോ കിട്ടിയേക്കുന്നത്. അതെ, രണ്ടാമത്തത് വാവിട്ട് കരഞ്ഞത് ആരാണ്? ഏ, വാസുകുട്ടി എവിടുത്തെ ആയിരുന്നു? എവിടെ, ഏത് സ്ഥലത്തെയായിരുന്നു
0: വാസുകുട്ടി?
1: വാമനപുരം വാസുകുട്ടി. വളരെ കറക്റ്റ് ആൻസർ. രണ്ടു മാർക്ക് വീണ്ടും അവിടെ വാങ്ങിച്ചു മിടുമിടുക്കൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യം മെമ്മറി നല്ലോണം ഉണ്ട് കേട്ടോ. കണ്ടത്തിൽ നിന്നും കളവറിച്ച് കളിച്ചത് എവിടുത്തെ ആരാണ്? മണികണ്ഠൻ. അല്ല അല്ല, രണ്ട് ആൻസറുകളും പറഞ്ഞത് തെറ്റാണ്. അറിയാവോ? അറിയില്ല. എന്നാ ഞാൻ പറയട്ടെ, മണിപത്തൂർ മണിവർണ്ണനായിരുന്നു. മണിപത്തൂർ മണിവർണ്ണൻ. അടുത്ത നാലാമത്തെ ചോദ്യം, മുത്തുരാമൻ എവിടേക്കാണ് പോയത്? മുത്തുരാമൻ എവിടേക്കാണ് പോയത്? അല്ല അല്ല അല്ല അല്ല, മുത്തുരാമൻ എവിടേക്കാണ് പോയത്? ഓർക്കുന്നില്ല, മെമ്മറി പോയി കിട്ടിയില്ല. അല്ല, മണിപത്തൂരില്ല. പറയട്ടെ ആൻസർ, പറയട്ടെ, മുതലക്കുടിക്കാണ് പോയത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഏത് പുസ്തകമാണ് തൂത്തുവാരി തങ്കച്ചിക്ക് കൊടുത്തത്? അയ്യോ, അത് പറ്റും, പറ്റുമെന്നേത്. ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ഒരു ഒരു വാചകം അതിനകത്ത് കേറി വരുന്നുണ്ട്. ആ കൊടുത്തത് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു, അല്ല ഒരു സിനിമയായിട്ട്, ഒരു ഫേമസ് സിനിമയുടെ ഒരു ഒരു ഒരു എന്താ പറയാ, ഒരു കഥാപാത്രത്തിന്റെ പേര് വരെ വരുന്നുണ്ട്. സേതു മാധവൻ. അല്ല, എന്താ ഇത്? സേതു മാധവൻ അല്ല, അല്ല അല്ല അല്ല, സേതു അല്ല. സില്ലിട്ട് അല്ലേ? ആടുതോമ എടുക്കുതോമ. അയ്യോ അയ്യോ, അല്ലേ? കുഴപ്പമില്ല, വളരെ നല്ല മത്സരമായിരുന്നു. ഒരു എന്താ പറയാ, ഒരു വളരെ ദീർഘനാളത്തെ അല്ലേ, ദീർഘ ഒരുപാട് വെൽക്കം വെൽക്കം. ഒരുപാട് നാളെ
0: കൊടുത്തു
1: കൊടുത്തു.
0: ഞാനിത് കേട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. നല്ല പ്രോഗ്രാമാണ്.
1: താങ്ക് യു.
0: ഞാൻ പറഞ്ഞാണ് ഇപ്പൊ വിളിപ്പിച്ചത്.
1: അത് ശരി. എന്ത് ചെയ്യുന്നു കസിൻ? എന്ത് ചെയ്യുന്നു കസിൻ? എന്ത് ചെയ്യുന്നു?
0: ഞാൻ ഹോട്ടൽ ഡയമണ്ട് ഫോർട്ട് ഹോട്ടലിന്റെ മാനേജർ.
1: ഓഹോ, കരുണാകപ്പിള്ള അല്ലേ? ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലേ? അല്ലേ, ഓക്കെ ഓക്കെ. അപ്പം വളരെ സന്തോഷം.
0: ഓക്കെ,
1: വെൽക്കം വെൽക്കം. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912. കേട്ടുകൊണ്ടിരിക്കുകയാണ് റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നു. ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: just wanted to tell you, since the very first day I saw you, I love you.
1: And so, Jennifer and Saad fled the kingdom together.
2: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊര പാടാണ്.
7: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്താ സൊല്യൂഷൻ?
7: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കുവിടെ വൈൻഡ് അപ്പ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വിളിച്ചവർക്കെല്ലാം കൺഗ്രാജുലേഷൻസ്. ഇന്ന് വിളിച്ച് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിച്ച നിധിയാണ്. 9 മാർക്ക് വാങ്ങിച്ച് ഇന്നത്തെ ഊരാക്കുടുക്കിന്റെ വിജയി. നിധിക്കുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി. നിധി എൻ റേഡിയോ 91.2 ഓഫീസിൽ 7 ദിവസത്തിനുള്ളിൽ ഐ ഡി കാർഡുമായി വന്ന് ഈ സമ്മാനത്തിന്റെ ഗിഫ്റ്റ് വൗച്ചർ കൈപ്പറ്റേണ്ടതാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ല ചിന്തകളും വിശേഷങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ടെക്നോളജി.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പിഎം കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ സീതെ ആപ് തക് പഹുചായാ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കെ അധികാർ പർ ഫോക്കസ് ഹൈ. എഗ്രിസ്റ്റെക് കെ മാധ്യമ സെ കിസാൻ രജിസ്ട്രി ബനേഗി, കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഡിബിടി ഓർ ന്യൂനതം സമർത്ഥൻ മൂല്യ പർ ജൈസി സേവാഓ മേ.
0: പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിഎം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: 4,28,00,000 കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കണക്റ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ത്തിലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22 ആലപ്പുഴ പുന്നമടക്കായൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയ ലക്ഷ്യം. ടോസ് നേടി അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസ്

പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പിഎം കിസാനെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ജീവിതം നിറം മങ്ങുമ്പോൾ ആരൊക്കെയോ നമുക്ക് സമ്മാനിക്കാറുള്ള നിറക്കൂട്ടുകളാണ് പ്രതീക്ഷകൾ. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ഭൂതകാലത്തിലെ അത്ഭുതങ്ങളെ എല്ലാവർക്കും ഇന്ന് സന്തോഷകരവും കൗതുകരമായ ഓർമ്മകളാണ് അല്ലെ? ബാല്യത്തിന്റെ നിഷ്കളങ്കതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൗതുകവും അതിശയവുമൊക്കെ. ചിലതൊക്കെ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? ചിലതൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുമുണ്ട്. സന്തോഷവും അസൂയയും ഭയവും ഒക്കെ തോന്നുന്ന ഇത്തരം ഓർമ്മകൾ എല്ലാവർക്കും സ്വന്തമാണ്. ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേ ഇതാരാകാം, എന്താകാം, എങ്ങനെയാകാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലെ? പക്ഷേ പറഞ്ഞു തുടങ്ങി കഴിയുമ്പോഴേ നിങ്ങൾ എല്ലാവരും പറയും, ശരിയാണ് കേട്ടോ, എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. ഓരോ കാര്യങ്ങളും ഓരോ ആളുകളെയും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഭയപ്പെട്ടതുമൊക്കെയൊക്കെ. ഇന്നും ചെണ്ടടി കേട്ടാലേ പേടിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? ചെണ്ടയുടെ ശബ്ദം കേൾക്കുമ്പോഴേ കട്ടിനിടയിൽ പാത്തിരുന്നവരുണ്ടാകാം. വളർന്നെങ്കിലുമേ ബാല്യത്തിൽ എന്ന പോലെ ചെണ്ടയും ചെണ്ടയുടെ താളത്തെയും ഭയത്തോടെ നോക്കിക്കണ്ടത് ഇന്നും മാറാതെ തന്നെ മനസ്സിൽ കിടക്കുന്നുണ്ട്. കൗതുകരവും രസകരവും സന്തോഷകരമായ നമ്മുടെ ഭൂതകാലത്തിലെ ചില മനോഹരമായ ഓർമ്മകളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ബാല്യത്തിന്റെ നിഷ്കളങ്കത നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് പറന്നു പോകുന്ന പേപ്പർ പ്ലെയിൻ, പട്ടം, പിന്നെ അപ്പുപന്താടി. അങ്ങനെ എത്രയോ മനോഹരമായ അത്ഭുതങ്ങൾ നമ്മുടെ മുന്നിലൂടെ നടന്നിരിക്കുന്നു. ആദ്യമായി വീട്ടിൽ വരുന്ന ജ്യേഷ്ഠ സുഹൃത്ത് അല്ലെങ്കിൽ ചേച്ചിയോ ചേട്ടന് ഒരു പേപ്പറിലെ വിമാനം തീർത്ത ആകാശത്തേക്ക് പറത്തിവിടും വഴി അതിങ്ങനെ തത്തിത്തത്തി കളിച്ചുകൊണ്ട് പറന്നിറങ്ങി പോകുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അത്ഭുതമൊക്കെ എത്രയോ വലുതായിരുന്നു നമുക്ക് അല്ലേ. ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണത്. അതോടൊപ്പം തന്നെയാണ് അപ്പൂപ്പൻ താടിയും. ഊതി ഊതി പറപ്പിച്ചേ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ വളരെ കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും നമ്മൾ നോക്കി നിൽക്കാറുണ്ട് അല്ലേ. കുറച്ചുകൂടി കൗതുകമായിരുന്നു കേട്ടോ ഒരു കാലത്ത് പട്ടം വറുതെ. അന്നേ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെൽപ്പാടങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പഴി തുറന്ന പറമ്പിലൂടെ കയ്യിലൊരു ഉണ്ട നൂലും ചിലരക്ക് ചിരട്ടയിൽ അതിങ്ങനെ ചുറ്റി മനോഹരമായി കയ്യിൽ പിടിച്ചുകൊണ്ട് പട്ടം മറ്റൊരറ്റത്ത് കെട്ടി വർണ്ണക്കടലാസുകളിൽ തീർത്ത് പറത്താനായി ഓടി പറന്ന് പറന്ന് അത് മുകളിലേക്ക് പോകുമ്പഴി പട്ടം മാത്രമല്ല മുകളിലേക്ക് പറക്കുന്നത്, നമ്മുടെ അത്ഭുതവും മുകളിലേക്ക് പോവുകയാണ് അല്ലേ. പിന്നീട് അത് ഏറ്റവും മുകളിലെത്തി നിൽക്കുമ്പോഴേ മേക്കാറ്റി പിടിച്ചെന്ന് നമ്മൾ പറയും. ഒടുവിലേ അത് പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്നിട്ടേ എവിടേക്കാണ് പോകുന്നതെന്ന് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കാറുണ്ട്. പൊട്ടി അങ്ങ് കിഴക്കോട്ട് പോയെന്ന് ചിലര് പറയും. ചിലര് പറയുവേ റെയിൽവേ പാളത്തിൽ വീണിട്ടുണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പൊട്ടിപ്പോയ പട്ടം തേടി പറമ്പിലൂടെ പറന്ന് നടക്കുന്ന കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തോടൊപ്പം നമ്മളും സഞ്ചരിച്ചിട്ടുണ്ട്. അതെ, അത്ഭുതങ്ങൾ അനവധിയാണ് അല്ലേ. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു.

സ്വപ്നങ്ങളിലെ അത്ഭുതങ്ങൾ എല്ലാവർക്കും നല്ല ഓർമ്മകളാണ് അല്ലേ? കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ബാല്യകാലത്ത് സമൃദ്ധമാക്കിയ ഒരു ഓർമ്മയാണ് ആന. ആനച്ചന്തം എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഈ ആനച്ചന്തത്തിന്റെ പ്രത്യേകത എന്നതേ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും മടുക്കാത്ത കാഴ്ച. ഏത് പ്രായത്തിലുള്ളവരും കുട്ടിത്തത്തോടെ നോക്കി നിന്നു പോകുന്ന ആനയുടെ നടത്തവും ആ കാലുകളും അതിന്റെ തുമ്പിക്കയും ആ ശരീര വലുപ്പവുമൊക്കെ പ്രായമേറെ കഴിഞ്ഞാലും നമ്മളിൽ കൗതുകവും അത്ഭുതവും ഉണർത്തുന്ന ഒന്നാണ് അല്ലേ? അതോടൊപ്പം തന്നെയാണ് അതിന്റെ മുന്നിലൂടെ നടന്നു നീങ്ങുന്ന പാപ്പാൻ എന്ന മനുഷ്യനോട് വല്ലാത്ത ആദരവും സ്നേഹവും ഭയങ്കരമായൊരു ധീരപരിവേഷം ഒക്കെയാണ് നമുക്ക് തോന്നുന്നത്. കാരണമേ ഇത്രയും വലിയ ആനയെ കൊണ്ട് നടക്കുന്ന എത്രയും നിർഭയനായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അല്ലേ? വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ആനയെ കൊണ്ടുപോകുന്നതിന് അടുത്തൂടി സഞ്ചരിക്കുമ്പോഴേ ഒരു ഉൾക്കടലിലും തോന്നാത്തവരുണ്ടായില്ല എന്നാണ് എന്റെ ഒരു വിചാരം കേട്ടോ. അത് മാത്രമല്ല, ക്ഷേത്രങ്ങളിലോ അത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടിക്കൊമ്പനെ അണിനിരത്തി ഒരു വലിയ ഗജമേളയൊക്കെ നടക്കുമ്പോഴേ പലപ്പോഴും അതിന്റെ വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആനയെ കാണാനുള്ള കൗതുകത്തോടെയും സന്തോഷത്തോടെയും വന്നു നിൽക്കുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ടാകും. അതേ ആനച്ചന്തമെന്നതേ ഇന്നും സന്തോഷം പകരുന്ന, കൗതുകം ഉണർത്തുന്ന, ഭയപ്പെടുത്തുന്ന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഉള്ളിൽ ഭയമുണ്ടെങ്കിലേ കണ്ടു നിൽക്കാൻ അങ്ങനെ തോന്നിപ്പോകും എത്ര നേരം വേണമെങ്കിലും അല്ലേ? ഇത് എന്റെ റേഡിയോ 91.2 ലെ കഴിഞ്ഞു.

ബാല്യകാലത്തിലെ എണ്ണമറ്റ ഓർമ്മകൾ ഒട്ടേറെ ഒട്ടേറെ ഇനിയും പറയാനുണ്ടാകും അല്ലേ. ആകാശത്തിലൂടെ ഒരു വിമാനം പോകുമ്പോഴേ ഇന്നും കൗതുകത്തോടെ നോക്കി നിൽക്കാത്തവർ ആരാണ്? ബാല്യത്തിൽ വിമാനമെന്നോ റോക്കറ്റ് എന്നൊക്കെ പേരില്ലേ, വളരെ വേഗത്തിൽ പോകുമ്പോഴേ പിന്നാലെ ഒരു വെള്ള വര വീഴ്ത്തി മുന്നോട്ട് നീങ്ങുന്ന റോക്കറ്റൊക്കെ ഇന്ന് നമുക്ക് കൗതുകമുള്ള കാഴ്ചയാണ് അല്ലേ. ബാല്യത്തിൽ കണ്ട കൗതുകത്തോടെ ഒരു നിമിഷമെങ്കിലും അതിനെ നോക്കി നിൽക്കാത്തവർ ഉണ്ടാകില്ല. മഴവില്ല് പതിച്ച മനസ്സാണ് നമ്മുടേത്. മഴവില്ലിന്റെ നിറങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ചാരുത പകർന്ന സന്തോഷം നിറച്ച ഇത്രയും ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. തീവണ്ടി എന്ന നീളൻ യാത്രാ വാഹനത്തിന്റെ ചരക്ക് വാഹനത്തിന്റെ ഒക്കെയൊക്കെ ഓർമ്മകൾ നമ്മളിൽ അത്ഭുതമുണർത്തുന്നതാണ് അല്ലേ. റെയിൽവേ ലൈനുള്ള പ്രദേശങ്ങളിലെ ബന്ധുവീടുകളിൽ പോയി നിൽക്കുമ്പോഴേ ട്രെയിൻ പോകുന്നത് കാണാനായി നോക്കി നിന്ന് കൈയടിച്ചൊരു ബാല്യകാലം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറയുണ്ടാകും. ഇന്നും വണ്ടിയിൽ റെയിൽവേ ക്രോസിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുമ്പോഴേ ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കുമ്പോഴേ തല പെതുക്കെ പുറത്തേക്കിട്ട് കൗതുകത്തോടെ നോക്കാത്തവർ ആരും ഉണ്ടാകില്ല അല്ലേ. അതെ, നിഷ്കളങ്കമായ ബാല്യത്തെ ഇത്തരം ചില കുസൃതികളും ഭയങ്ങളും ഒക്കെ നിറച്ച മനോഹരമായ ഒട്ടേറെ ഓർമ്മകളുണ്ട്. വള്ളക്കാരനും കായലും കടലും തിരമാലകളും ഒക്കെ ഇതുപോലെ നമ്മുടെ ഉള്ളിൽ കൗതുകവും ആവേശവും ഒക്കെ നിറച്ച ഓർമ്മകളാണ് അല്ലേ. ആ ഓർമ്മകളുടെ ഊർജമേ കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും ഹൃദയത്തിനുള്ളിൽ നിറയ്ക്കുന്ന മനുഷ്യരാണ് സത്യത്തിലെ സമ്പന്നരായ മനുഷ്യർ. സമ്പൽ സമൃദ്ധമായ ഓർമ്മകളുടെ ഭൂതകാലത്തിലെ കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും നമുക്ക് ഒത്തുകൂടാം.

0: ജീവിതമെന്നത് കാത്തിരിപ്പും മറവിയുമാണ്. അനുഭവിക്കുന്ന നിമിഷങ്ങൾ അടുത്ത നിമിഷം ഓർമ്മയാണ്. സന്തോഷിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളുകളിൽ എവിടെയോ ഇരുന്ന് ചിന്തിക്കുമ്പോൾ സന്തോഷമോ വേദനയോ നൽകുന്ന ഓർമ്മകളായി മാറ്റപ്പെടുന്നു എന്ന് നമുക്കറിയാം. വീണ്ടും ചിലതിനെയൊക്കെ തേടി കാത്തിരിക്കുകയാണ് നാം ജീവിതത്തിൽ. കാത്തിരിക്കുന്നത് എപ്പോഴും വേദനയാണ്. അത് ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും. ഇഷ്ടപ്പെട്ട ഒരാൾ വരാനുണ്ടെന്ന് കാത്തിരിക്കൽ, പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വാഹനം കാത്തിരിക്കൽ, നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തൊഴിലാകട്ടെ, ഒരു കുഞ്ഞാകട്ടെ, ഒരു വീടാകട്ടെ, ആരോഗ്യമാകട്ടെ, എന്തും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് അല്പം വേദനയാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നാം പറയാറുണ്ടത്, വല്ലാതെ ഒന്നിനും വേണ്ടി കാത്തിരിക്കാതെ മറക്കുന്നതല്ലേ നല്ലതെന്ന്. പക്ഷേ മറക്കുന്നത് അതിനേക്കാളും വേദനയാണ്. ചില പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് യാത്രയാകാറുണ്ട്. അവർ പോയതിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് മറക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറയുന്നവരോട് നമുക്ക് ദേഷ്യവും തോന്നാറുണ്ട്. ചുരുക്കത്തിൽ കാത്തിരിക്കുന്ന വേദന പോലെ തന്നെയാണ് മറക്കുന്ന വേദനയും. എന്നാൽ ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള വേദനയുണ്ടല്ലോ, അതാണ് ഏറ്റവും ക്രൂരമായ വേദന. കാത്തിരിക്കണോ മറക്കണോ, ആ വേദനയ്ക്ക് ഉത്തരം നൽകുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നന്മയായ പ്രവൃത്തികളുമാണ്. ആ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും നാം ഏതെങ്കിലുമൊക്കെ ഒരു ശക്തിയിൽ സമർപ്പിതമാകുമ്പോൾ ഇതിലെന്തൊക്കെയോ സംഭവിക്കും. ഒന്നെങ്കിൽ ആ കാത്തിരിപ്പിന്റെ മാധുര്യം വേറൊരു തലത്തിലേക്കെത്തും, അല്ലെങ്കിൽ മറവിയുടെ വേദന മറ്റൊരു നന്മയ്ക്ക് വഴിതെളിക്കും. ഏതായാലും ഈ രണ്ടു വേദനയും അനുഭവിക്കാതെ, അല്ലെങ്കിൽ മൂന്നാമത്തെ വേദന ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നാതെ നമുക്ക് മുന്നോട്ടു പോകാനാവില്ല. തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.